91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: റേഡിയോ സുനോ 91.7 FM.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മോർണിംഗ് തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണല്ലോ ഓരോ ദിവസം ഉറങ്ങുന്നതും ഉണർന്നെഴുന്നേൽക്കുന്നതും. അപ്പൊ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു ദിവസം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സംശയമൊക്കെ വരും, ഇതെന്താ ഇങ്ങനെ, ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരും. അത് മെല്ലെ നമ്മളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതേസമയം ഓക്കെ, ഇങ്ങനെയാണെങ്കിലും എനിക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുവരികയാണെങ്കിൽ മെല്ലെ മെല്ലെ നമുക്ക് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ മാത്രമേ പ്രവർത്തിക്കുള്ളൂ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതേസമയം പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് മനസ്സിലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം എപ്പോഴും പോസിറ്റീവ് ചിന്തകളോട് കൂടിയിട്ടിരിക്കാനായിട്ട് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. എത്ര പെട്ടെന്നാണ് ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പല പല ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു വെയിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ ചുമ വരുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ശബ്ദത്തിന് ചില വ്യത്യാസങ്ങൾ വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് തലവേദനയായിട്ട് വരും, ചിലർക്ക് അതൊരു ക്ഷീണമായിട്ട് വരും. അപ്പം ഇങ്ങനെ പറയുന്നതെന്നറിയില്ല, ഒരു സുഖം തോന്നണില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അത് അങ്ങനെയാണ്. പ്രകൃതിയും നമ്മളും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓരോ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാറില്ലേ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുമെങ്കിൽ കൂടി അതും ഈ പ്രകൃതിയോട് വളരെ കണക്റ്റഡായിട്ട് നിൽക്കുവാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് മാറണമെന്നാണ് പറയുന്നത്. ഓരോ ചേഞ്ചസ് വരുമ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡി മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കെന്തെങ്കിലും നമ്മുടെ റുട്ടീൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് മനസ്സിലാവണം ഇന്ന് ഇന്ന റീസൺ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരണത്, അപ്പം ഞാനത് മാറ്റിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു കാര്യം മാറ്റാനായിട്ട് അത് നമുക്ക് മാത്രമല്ലേ സാധിക്കുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുക, ഇത് റേഡിയോ സുനോ.

0: listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Katash.

നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ജച്ചു. ഇന്നലെ വരെ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം പെട്ടെന്ന് ഇന്നൊരു നിമിഷത്തിൽ സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് അല്ല ചെയ്യണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതേസമയം ചെയ്യാത്തൊരു കാര്യം ഇന്ന് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മെല്ലെ അതിനെ മാനേജ് ചെയ്ത് പോകും. അതേസമയം നമ്മളെങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പണ്ടൊക്കെ ഈ റിട്ടയർമെന്റ് ലൈഫിലെത്തുന്നവർക്ക് ഇത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. അവര് 19 വർഷം ജോലി ചെയ്തിട്ട് 50 വർഷം ജോലി ചെയ്യില്ലല്ലേ, അപ്പോട്ട് ഒരു 30 വർഷം ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു റുട്ടീൻ മാറുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു, ഭയങ്കര ഡിപ്രഷനൊക്കെ വരുമായിരുന്നു. അപ്പം അതുപോലെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ അത് ചെയ്യുമോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ജോർജ് മാത്യു ആഡംസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം വീണ്ടും തുടങ്ങുന്നത് ഒരപമാനമല്ല, മറിച്ച് അത് സാധാരണഗതിയിൽ ഒരവസരമാണെന്ന്. നമുക്കൊക്കെ അങ്ങനെ ഒരു ഫാൾസ് ബിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുണ്ട്. അതായത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, പിന്നെ അത് തുടങ്ങുക എന്ന് പറയുമ്പോൾ അയ്യോ എന്തോ മറ്റുള്ളവരെന്തോ വിചാരിക്കും. ഒരു നമ്മൾ തന്നെ ഒരു സ്വയം ഇൻസൾട്ടഡ് ആയിട്ട് നമ്മൾ അതിനെ കരുതിയിട്ട് നമ്മളത് ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല, എന്തൊരു കാര്യം അത് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങുന്നത് ഒരവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ലൈഫിൽ എപ്പോഴാണ് എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക, എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക എന്നൊന്നും നമുക്കറിയില്ല. നമുക്കൊരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റിലേ പോവാണ്. ഇപ്പം നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതൊരു ഇൻസൾട്ടായിട്ട് കാണാതെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, ഒരവസരമായി കണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. June 24th, ബുധനാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇപ്പം ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്നുള്ള കാര്യം വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.
8: Stay hydrated and stay tuned.
9: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
10: Brought to you by
11: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
12: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഈ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വരികളാണ്, വളരെ മനോഹരമായിട്ടുള്ള വരികളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ജീവിതം ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അത് നിങ്ങൾക്കായി എപ്പോഴും കാത്തുവെക്കുന്നു. ശരിക്കും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. ജീവിതം എന്ന ഒരു വലിയ മഹാത്ഭുതമാണത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങളോ അല്ലെ ചിലപ്പോൾ മോശം കാര്യങ്ങളായിരിക്കും. എപ്പോഴും നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് നമ്മൾക്കായിട്ട് കാത്തുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കാത്തു കാത്തിരിക്കുകയായിരുന്നു പോർച്ചുഗൽ ഫാൻസ്, റൊണാൾഡോ ഫാൻസ്. ഇന്നലെ ആ ഒരു ദിവസമായിരുന്നു. ഇന്നലെ മാച്ച് കണ്ട ആളുകളുടെ ആ ഒരു ഒരു സന്തോഷം എന്തായിരുന്നു എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. മത്സരത്തിൻ്റെ 6th minute തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗോൾ അടിയുടെ മേളം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മെസ്സി മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് റൊണാൾഡോ മോർണിംഗ് എന്ന് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, ആ ഒരു മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ക്രിസ്ത്യാനോ ഫാൻസിൻ്റെ സന്തോഷങ്ങൾ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. നമ്മുടെ കുട്ടി ഫാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അവരുടെ സന്തോഷം അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ മെസ്സേജുകൾക്കായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ജോയിസ് കടവൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ഫോഗ് ചെയ്ത് ഭാഗമാണെന്ന് ആൾ പറഞ്ഞിട്ടില്ല. സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ, സ്പെഷ്യൽ വിഷസ് എല്ലാം പോരട്ടി 5000917 എന്ന നമ്പറിലേക്ക്. സമയം 6 കഴിഞ്ഞ് 11 ആണ്. മാസ്റ്റർ പീസ് മൂവിയിലെ ഒരു പാട്ടിലാണ്. ബാക്കി വിശേഷങ്ങളിലേക്ക് മോർണിംഗ് സവാരി എത്തുന്നത്. ഇനിയുള്ള ടൈമിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Let's play football.
1: Football Mania.
2: അർജന്റീന ഓസ്ട്രിയ മത്സരം കൃത്യം 38-ാം മിനിറ്റിൽ ചരിത്രം പിറക്കുന്നു. സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ആ ചരിത്ര ഗോൾ സംഭവിക്കുന്നു. മെസ്സിയുടെ ലോകകപ്പിലെ 17-ാം ഗോൾ, അതും വിഖ്യാതമായ ഇടങ്കാലൻ ഷോട്ടിലൂടെ. മുൻ ജർമ്മൻ സ്ട്രൈക്കർ മിറോസ്ലോവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടക്കുന്നു. 2-ാം ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി തന്റെ ഗോൾ നേട്ടം 18-ആയി ഉയർത്തി.
0: Let's play football.
1: Football Mania.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ടുകേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ഇത് ഞങ്ങളുടെ ലോകം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ ലോകമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഫുട്ബോൾ ഫാൻസും വിശേഷങ്ങളും എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ സ്പെഷ്യലി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ആദ്യം പോവുകയാണ്. രവിശങ്കർ ജി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. മുരളി, അദ്ദേഹത്തിനൊരു മോർണിംഗ് കോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സൗഹൃദങ്ങൾ എത്രയുണ്ട് എന്നതിൽ കാര്യമില്ല, അതിൽ നമ്മെ ഓർത്ത് വെക്കുന്നവരും ചേർത്ത് നിർത്തുന്നവരും എത്രത്തോളമുണ്ട് എന്നതിലാണ് കാര്യം എന്ന് പറയുന്നു. ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. ഷാജു ശ്രീധർ ലാഗോസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്ന മെസ്സേജ് തത്ത, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് തത്തയുടെ എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. വിജയൻ ആർ എസ് മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റിയാസ് കുർഗ് എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ഒരു നൈസ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ അവന്തിക്ക് കുട്ടി, എല്ലാവർക്കും ഒരു നല്ല വെനസ്ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് അരുൺ എസിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് അരുണിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, മിസൈദ് റോഡിൽ, മജിദ് റോഡ് ടു മിസൈദ് റോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുക, ഫോഗുണ്ട് എന്നുള്ള കാര്യം സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസ് അരുൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. സുപ്രഭാതം എല്ലാവർക്കും, സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ എല്ലാവർക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഉമേഷാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജോയ്സ് കടവൻ ഓൾറെഡി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇസ്ദാൻ ഒയാസിസ് അൽബുക്കേർ ആ ഒരു ഭാഗത്തെ കാഴ്ചയാണ് ആൾ വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്

00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഹാരിസ് സി പി എത്തിയിട്ടുണ്ട്. ഫുട്ബോൾ മൈതാനത്തെ അത്ഭുതമാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ, എന്നാൽ അതിനേക്കാളേറെ ഒക്കെ മനുഷ്യനെ സ്നേഹിക്കുന്ന സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനസ്സിനുടമ കൂടിയാണ് അദ്ദേഹം. പ്രശസ്തിയുടെ വെളിച്ചത്തിൽ നിൽക്കുന്ന റൊണാൾഡോയെ പോലെ തന്നെ ലോകത്ത് പലയിടത്തും സ്വന്തം പേരോ പെരുമയോ ആഗ്രഹിക്കാതെ നിശബ്ദമായിട്ട് 1000 ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റൊണാൾഡോയെ ആദരിക്കുമ്പോൾ അങ്ങനെയുള്ള അപ്രശസ്തരെയും കൂടി നമുക്ക് ഓർക്കാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ഹാരിസ് എടവനക്കാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹർഷിക നന്ദിക ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ശ്രിയ മയാസ ആൻഡ് എമിലിയ ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി മെസ്സേജുകളിലെ ഒക്കെ ഇനി വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ ആൻഡ് സുലേഖ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഷാൻ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് സയോഗ, അന്ന, ബ്രിജൻ ആൻഡ് എൽവെറ്റ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രവീൺ പ്രകാശിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ല. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഷാജിദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഈ ഒരൊറ്റ പാട്ടിന് ശേഷം നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. എമ്മലിൻ ജെയ്സൺ എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ് കുളി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തകർപ്പൻ പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. സുനോ ബോളിവുഡ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളൊരു ചെറിയ ചോദ്യത്തിലേക്ക് എത്തിയിട്ട് എത്താനായിട്ട് പോകുന്നു ഈ പാട്ടുകൾക്ക് ശേഷം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഫുട്ബോളിന്റെ ആവേശം സന്തോഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഫുട്ബോൾ റിലേറ്റഡ്, വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യത്തിലേക്ക് എത്താനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ.

0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
4: അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മാത്രമല്ല, കാരണം കുട്ടികളൊക്കെ പതുക്കെ വെക്കേഷൻ മോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, വലിയ കുട്ടികളും തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയച്ചിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതങ്ങനെ ഓഹോ അടിപൊളി റഫീഖ് പന്തലിൻ്റെ ഒരു ഫോട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് 7 CR7 എന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ കരുതുന്നു. എൻ്റെ ഫേവറേറ്റാണ് ഈ വേൾഡ് കപ്പ് റൊണാൾഡോ തൂക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ആളൊരു ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക 7 നമ്പർ എന്താ പറയുക ജേഴ്സിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ കൂടി ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എംലിൻ ജെയ്സന്റെ ഒരു മെസ്സേജ് കൂടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് ഞാൻ നേരെ വരികയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒഫീഷ്യൽ ടോട്ടൽ ഗോൾസ് ഇപ്പോൾ എത്രയാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒഫീഷ്യൽ ടോട്ടൽ ഗോൾസ്, കരിയർ ഗോൾസ് എത്രയാണ്, ടോട്ടൽ എത്രയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വേഗം തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടോട്ടൽ ഗോൾസിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നത്. ഒഫീഷ്യൽ ടോട്ടൽ ഗോൾസ് കരിയറിലെ തന്നെ കരിയർ ഗോൾസ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. എത്ര ഗോളുകളാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരമായിട്ട് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. രജീവ്, വയനാട്, നെസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. മക്കൾസ് എല്ലാവരും വെക്കേഷൻ മോഡിലാണ്, സത്യം. അത് ഞാനിപ്പോൾ പറയുന്നത് ഹാപ്പി വെക്കേഷൻ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് രജീവ് വയനാട്, മക്കൾ അമാൽഡ ആൻഡ് ഐമലിന അവരുടെ മെസ്സേജ് ഉണ്ട്. സജീഷ് ദോഹയുടെ മെസ്സേജ്, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഓരോ ദിവസവും പുതിയതായി തുടങ്ങാനുള്ള അവസരമാണ്, സത്യം. ആ അനുഗ്രഹത്തെ നന്ദിയോടെ സ്വീകരിച്ച് ഇന്നത്തെ ദിവസം മനോഹരമാക്കാം, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടാണ് സജീഷ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നല്ല മെസ്സേജ് കേട്ടോ സജീഷ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അനൂപിൻ്റെ ഒരു മെസ്സേജാണ്, ഒരു ചെറിയ വീഡിയോ അയച്ചിരിക്കുന്നത് അല്ലേ, ഞാനത് കാണാട്ടോ. ഓക്കെ, എന്ത് അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരോട് ചേർന്നിട്ട്. ഓക്കെ, ഓ CR7 ഫാൻസാണ്, പിന്നെ അല്ല, അതാണ് അതാണ് വേറെ ലെവൽ സന്തോഷം അവരുടെ വണ്ടിയിൽ കാണാൻ പറ്റുന്ന. ആരൊക്കെയാണെന്നറിയാമോ CR7 ഫാൻസ്? അമേയ, ആര്യൻ, ആരാധ്യ, എഡ്വാർഡ് ആൻഡ് അദിത്, ഇവരെല്ലാവരോടെ ചേർന്നിട്ട് ഒരു കിടിലം വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. തകർപ്പനായിട്ടുണ്ട്, ഞാനതൊന്ന് കണ്ടു നോക്കാം. ശബ്ദമില്ലാതെ ഞാൻ കണ്ടു, സംസാരത്തിന് ശേഷം ഞാൻ ശബ്ദം വെച്ചിട്ട് ആ വീഡിയോ എടുത്ത് കാണുന്നതായിരിക്കും കേട്ടോ. അടിപൊളി. അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ CR7 ഫാൻസ് എന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അടിപൊളി മക്കൾസേ, അടിപൊളി. നെക്സ്റ്റ് മാധവ്, മനോജും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഓക്കെ, ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കരിയർ ഗോൾസ് ഇപ്പം എത്രയാണ്, ടോട്ടൽ ഒഫീഷ്യൽ ഗോൾസ് എത്രയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എത്രയാണെന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നൗറിനും നസ്റ്റിനും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും. സ്പെഷ്യലി പറയുന്നു CR7 തന്നെയായിരുന്നു അല്ലേ, റഫീഖ് എന്ന മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മളുടെ ഈ ദിവസത്തെ ഈ സമയത്തെ ഒരു ചെറിയ ചോദ്യം ഇങ്ങനെയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒഫീഷ്യൽ ടോട്ടൽ കരിയർ ഗോൾസ് എത്രയാണ് അല്ലെങ്കിൽ എത്രയിൽ കൂടുതലായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഫ്സർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, വിജീഷിൻ്റെ വക മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി CR7 ഫാൻ ബോയ് രാംദേവ് എത്തിയിട്ടുണ്ട് കേട്ടോ. രാംദേവിൻ്റെ ഒരു കിടിലൻ ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ഈ ഫോട്ടോസൊക്കെ അങ്ങനെ സേവ് ചെയ്യണം കേട്ടോ. ഓക്കെ, സമയവും സാഹചര്യങ്ങളും ഒക്കെ ഒക്കുവാണെങ്കിൽ നമ്മളത് സ്റ്റോറിയിലൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, എല്ലാം ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അടിപൊളി അടിപൊളി. രാംദേവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ അവന്തിക്ക് കുട്ടി കറക്റ്റായിട്ട് അയക്കുന്നു. മിഥുൻ മുരളിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫയാസ്, ഫാരിസ്, അഭിമോൻ, റഫ, ഐഷ അവരുടെ എല്ലാവരുടെയും മെസ്സേജുണ്ട്. അവരും റൈറ്റ് ആയിട്ട് തന്നെ മെസ്സേജുകൾ തരുന്നുണ്ട്. നെറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഹലോ പ്ലീസ്. ഓക്കെ, പ്രവീണാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രവീൺ. ഓൾറെഡി നമ്മൾ ഇന്നലെ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ടാലൻ്റ് ഡേയുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ മെസ്സേജ് അയച്ച് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ് പ്രവീൺ, ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. പ്രയാഗ് കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രയാഗ. ലിജാസിന്റെ അക്കൗണ്ടിൽ നിന്നും ഗോളുകളുടെ എണ്ണം അയച്ചുതരുന്നുണ്ട്. അജോ ആന്റോഡെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആൻഡ് എത്ര ഗോളുകളാണ് എന്നുള്ളതും അജോ അയക്കുന്നു. വേദാരതീഷ് വേദക്കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് മിന്നൂസാണ്. മിന്നൂസും ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ഗോളുകളാണ് എന്നുള്ളത് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അടിപൊളി സി ആർ സെവൻ ഫാൻസൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഷാലു ഇജാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈസിൻ്റെ ഒരു മെസ്സേജ് കൂടി, ഇവിടെ ഒരു സ്റ്റിക്കറാണ് അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രഭു മാടമ്പിക്കാട്ടിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഇത്രയാണ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനൂപൻ ടീം, അമ്മയും ആര്യയും ആരാധ്യയും എഡ്വേർഡും ആദിത്യം എല്ലാവരോടും ചേർന്നിട്ട് സി ആർ സെവൻ ഫാൻസിൻ്റെ വക അവരുടെ മെസ്സേജും അടിപൊളിയായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഒരു ഒരു ചോദ്യം തന്നെയാണ്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് സബ ആൻഡ് അമാൽ എത്തിയിട്ടുണ്ട്. സി ആർ സെവൻ്റെ ഗോൾസ് എത്രയാണ് എന്നുള്ളത് അവർ പറയുന്നു. ഷാജിത് ചന്ദ്രൻ്റെ അക്കൗണ്ടിൽ നിന്നും സി ആർ സെവൻ ബാക്ക് ഇൻ ഫോം. അതായത് സി ആൾ തന്നെ എനിക്ക് തോന്നുന്നു മാച്ചിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെ പറയുകയുണ്ടായി അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഗോൾസ് ആണ് കേട്ടോ. സാജിത് ചന്ദ്രൻ ഫുൾ ഗോൾസ് എത്രയാണ്, കരിയറിലെ ഗോൾസ് ടോട്ടൽ ഗോൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ലിജാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ടോട്ടൽ ഗോൾസിൻ്റെ എണ്ണവുമായിട്ട് എല്ലാവരുടെയും മെസ്സേജുകൾ റൈറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആളുകൾക്കും മെസ്സേജുകൾ അയക്കാവുന്നതാണ് ജുറേജി ആളുടെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ഉണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് അയച്ചിരിക്കുന്ന ആരാണ്, അയ്യോ പേരില്ലേ, പേരില്ല മെസ്സേജാണ് കേട്ടോ. സി ആർ സെവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പേര് വെച്ചിട്ടില്ല. പേരെന്താണെന്നുള്ളത് കൂടി വെച്ചോളൂ. സി ആർ സെവൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ അയക്കുന്നുണ്ട്. ആൻ്റണി ജോസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ മനോജ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മാധവും മാനവും അവരുടെ മെസ്സേജ് തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് കൂടി പറയുന്നു. സഭ ആൻഡ് അമാലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടിപൊളി ഉത്തരങ്ങളൊക്കെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ഇപ്പം നമ്മളൊരു അടിപൊളി പാട്ടിലേക്ക് കൂടി പോവാണ്. ഹായ് ഗുഡ് മോർണിംഗ്, സി ആർ സെവൻ ഇത്ര ഗോളുകളാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ റഹ്മാൻ സി ടി കെ ബുഖൈർ എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി പ്രവീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാഹൻ ആളുടെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്. അൻസാര, പേര് കൊള്ളാലോ അൻസാര എന്ന് പറഞ്ഞ മെസ്സേജ്, അൻസാരയുടെ മെസ്സേജും ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പാട്ടിലേക്ക് പോട്ടെ. അടുത്തൊരു അടിപൊളി ഒരു കിടിലം പാട്ടിലേക്ക് നമുക്ക് പോയാലോ. ലിൻറ്റോ കെ ഡി, അത് അടിപൊളി കേട്ടോ, ഇത് സൂപ്പറായിട്ടുണ്ട്. റൊണാൾഡോൻ്റെ കൂടെ മോൻ്റെ പേരെന്താണ് ലിൻറ്റോ, മോൻ്റെ പേര് കൂടി എന്ന് ഒന്ന് മെസ്സേജിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. മോനും റൊണാൾഡോയുടെ നിൽക്കുന്നൊരു ഒരു കിടിലം പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞു കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്നലത്തെ ആ ഒരു മാച്ച് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം കാണാനാണ് നമുക്കും ഒരു ഭയങ്കര. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഒരുപാട് പേരൻസ് അമ്മമാരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, മക്കളുടെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മമാർ എന്തായി പോർച്ചുഗലിൽ ജയിച്ചോ എന്നൊക്കെ അന്വേഷിക്കുന്ന അമ്മമാരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി എന്താ പറയുക, റൊണാൾഡോ കുട്ടി ഫാൻസിനൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂടിയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് ഡേവിഡ് നഥാൻ ലിൻറ്റോ അല്ലേ. ഓ അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ ഏതായാലും അബ്ദുൽ കരീം ആളുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്, എത്ര ഗോളുകളാണ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് അഫ്സലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അഫ്സൽ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഫാസില യൂസഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെഹർ സെയിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പ്ലീസ് റീഡ് ദിസ് കൈൻഡ്ലി. ഞാൻ ഓൾറെഡി ഇന്നലെ വായിച്ചു, പക്ഷേ ഞാൻ ഒന്നുകൂടെ വായിക്കും. പ്രവീൺ പറഞ്ഞല്ലേ, അപ്പോൾ അതിൽ ഒന്നുകൂടെ അതിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ ടാലൻറ് ഡേയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈഡ്, ടീൽ, പിൻട്രെയിൽ, ഫ്രീ ഗേറ്റ് ഹൗസുകളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടുകൂടിയും അവതരിപ്പിക്കട്ടെ. എല്ലാവർക്കും വിജയവും സന്തോഷവും നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ടാലൻറ് ഡേ ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ് ടു അവർ CCF വൈസ് പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ സർ ടു എന്നുകൂടി പറഞ്ഞിട്ടാണ് പ്രവീൺ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടാലൻറ് ഡേ ഇന്നുകൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗംഭീരമായിട്ട് കുട്ടികളൊക്കെ തകർപ്പനായിട്ട് പെർഫോം ചെയ്യട്ടെ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ എന്ന് കൂടി പറയുന്നു. ടാലൻറ് ഡേക്ക് നമ്മളുടെ എല്ലാവിധ ആശംസകളും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്, ചെന്നൈ ബീച്ചിലേക്ക്.
0: Hit off the R. In the art of Podumakulanda.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning
5: Safari. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
1: you're home. You are listening to
10: Radio Suno
1: 91.7 FM.
0: Qatar's happiness frequency.
11: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
12: Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, ആ മെസ്സേജുകളിലേക്ക് നമ്മൾ പോവാണ്. ഇന്നലത്തെ പോർച്ചുഗലിന്റെ മാച്ച് കാണാത്ത ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് പ്രോഗ്രാം കേട്ടപ്പോൾ നിസ പറഞ്ഞു കളിയെക്കുറിച്ച് പറയുന്നത്. അത് കേട്ട് കളിയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മടുത്തു. ഇപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഗസ്റ്റുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നാലെയായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു ഗസ്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ, തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ഓക്കെ, ഷാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഷാനെ അതിൻ്റെ ഒരു പണിയിലായിരുന്നു ഞാൻ. ഉടൻ തന്നെ വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മാച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. റിനീഷിന് മെസ്സേജ്, നമസ്കാരം നിസാജി, അണ്ണനും പിള്ളേരും കളിച്ചു ലോക്കൽ എന്ന് മറുപടി കണ്ടില്ലല്ലോ. ഹൗ രക്ഷ. ഓക്കെ റിനീഷേ, ഓക്കെ. ലെജിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ലെജിൻ ആൻഡ് ലക്ഷ്മിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കാശിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് കാശിക്കും പറയുന്നു. നെക്സ്റ്റ് സ്പെയിൻ ഫാൻ, ഓക്കെ. ഐ ആം സ്പെയിൻ ഫാൻ, വൈഫ് ബ്രസീൽ ഫാൻ, ബേബി പോർച്ചുഗൽ ഫാൻ. അടിപൊളി. ഓക്കെ ഓക്കെ. വേൾഡ് കുറേ, ഓ അടിപൊളി. എല്ലാവരും ഇന്ന് കുട്ടികളുടെ കൂടെയുള്ള കുറേ ഫോട്ടോസ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. റൊണാൾഡോ ഇങ്ങനെ നിൽക്കുന്ന, ഒരുപാട് പേര് അങ്ങനെ AI ഫോട്ടോസ് ജനറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസ് അയക്കുന്നുണ്ട്. ഷുഹൈബ് അയച്ച് തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒരു സ്റ്റോറിയിലേക്ക് അതിനെ എത്തിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ ഇന്ന് ഞങ്ങളുടെ ഓക്കെ ഒലിവ് ഫെസ്റ്റ് ആണ്. ഓക്കെ അടിപൊളി. ഓക്കെ ഓക്കെ. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. റെഡ് ഹൗസിന് വേണ്ടിയിട്ടാണ് അവരുടെ ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ ഉള്ളത്. മോളുടെ പേര് വൈദേഹി കുട്ടിയല്ലേ. ഓക്കെ, വൈദേഹി മോളാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഡാൻസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ഒലിവ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ, സൂപ്പറായിട്ട് തന്നെ. ഓക്കെ, ഗുഡ് മോർണിംഗ് നിസ. മഴയും സുലൈമാനിയും ജോൺസൺ മാഷിൻ്റെ പാട്ടും നമ്മുടെ നാട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഇരിക്കാൻ എന്ത് സുഖമാണ്. ഒപ്പം റേഡിയോ സുനയും കൂടെ കൂട്ടിയാൽ പിന്നെ ഒന്നും പറയാനായിട്ടില്ല. താങ്ക് യു. അജയ് കുഷനാണ് നാട്ടിൽ നിന്ന് ആ മെസ്സേജ് അയക്കുന്നത്. നൗഷാദിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഒരു വിഷസാണ്. ഗുഡ് മോർണിംഗ് നിസ. ഇന്ന് ഞങ്ങളുടെ 14th വെഡിങ് ആനിവേഴ്സറി ആണ്. വൈഫിൻ്റെ പേര് ബാസില എന്നാണ്. ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. നൗഷാദ് വയനാടാണ്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ ഇനിയും വിഷസും വിശേഷങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിലേക്ക് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ഷാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ മാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പ്രണയകാലം സിനിമയിലെ രഞ്ജിത് ഗോവിന്ദ് പാടിയ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ, നമ്മളുടെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. ആ പാട്ട് കേട്ടുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണേ.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: സൂക്ക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
4: സൂക്ക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
1: You're listening to
6: Morning Safari.
1: Morning Safari.
6: Morning Safari.
0: Only on Radio Suno

0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: ഫുട്ബോൾ മേനിയയിൽ ഇന്ന് CR7 മോർണിംഗ് ആണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും. അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇന്നലത്തെ മാച്ച് തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം ആസ്വദിച്ച ഒരു മത്സരം തന്നെയായിരുന്നു. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താകും മത്സരം, എങ്ങനെയാകും മത്സരം എന്നുള്ള ചില വിമർശനങ്ങളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആകും എന്നുള്ള ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിഗംഭീരമായിരുന്നു പോർച്ചുഗൽ ടീമിന്റെ ഇന്നലത്തെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. എല്ലാവരും എന്താ പറയുക തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണുകയായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ മാച്ചിന്റെ കൂടുതൽ വിശേഷങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ഫുട്ബോൾ അനലിസ്റ്റ് കൂടി ആയിട്ടുള്ള ഫൈസൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈസൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ മാച്ചിനെ ഒന്ന് വിലയിരുത്താനായിട്ട് പോവാണ്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് എങ്ങനെ ഒന്ന് വിശദീകരിക്കുന്നു?
5: ഹാ, ഗുഡ് മോർണിംഗ് നിസ. എന്തായാലും വലിയ സന്തോഷം. പോർച്ചുഗല് ആദ്യ മത്സരത്തിൽ അവരുടെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം വലിയൊരു കംബാക്ക്, വലിയൊരു തിരിച്ചറിവ് നടത്തിയിരിക്കുന്നു എന്നുള്ളത്. 5 ഗോളിന്റെ കൃത്യമായ വിജയം, വലിയ വിജയമാണ് ഉസ്ബെക്കിസ്ഥാനെതിരെ നേടിയിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിലേക്ക് കളി കഴിഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കംബാക്ക് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരു നായകന്റെ പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ മത്സരത്തിലെ നിരാശാജനകമായ പ്രകടനം, അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ, നമുക്കറിയാം എന്തെല്ലാം വിമർശനങ്ങളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പ്രായമായി, അദ്ദേഹത്തെ സബ് ചെയ്താൽ മതി, ആദ്യ ഇലവനിൽ കളിപ്പിക്കേണ്ടതില്ല, ടീം വേറെയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ വേറെയാണ് എന്നുള്ള ആരോപണങ്ങൾ, ബ്രൂണോ ഫെർണാണ്ടസ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് നൽകില്ല എന്നുള്ള ആരോപണങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ആരോപണമായിരുന്നു. ഒരു കുടുംബ വഴക്ക് കാണാനെത്തിയവരായിരുന്നു പല ആരാധകരും എന്നുള്ള, അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ വിമർശകർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കളി കഴിഞ്ഞു പോകുമ്പോൾ ഒരു ടീം ഗെയിം, ബ്രൂണോ ഫെർണാണ്ടസ് ശരിക്കും ഒരു എഞ്ചിൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ എഞ്ചിന്റെ പ്രവർത്തനത്തിന്റെ ശരിക്കും ഗുണം കിട്ടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓരോ ഗോളുകളും, ഇപ്പൊ പോർച്ചുഗൽ അടിച്ച ആദ്യ 3 ഗോളിനും കൃത്യമായ ഒരു മറുപടിയായിരുന്നു അവരുടെ വിമർശകർക്ക് എന്നുള്ളതാണ്. ആദ്യ ഗോൾ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെ ആ ഗോളിന് പല പ്രത്യേകതകളുണ്ട്. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രായമേറിയ രണ്ടാമത്തെ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറുകയാണ് എന്നുള്ളതാണ്. 41 വയസ്സ് അദ്ദേഹത്തിന് പിന്നിട്ടിരിക്കുന്നു, ആ ഒരു പ്രായത്തിലാണ് ആ ഗോൾ നേടുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 6-ാമത്തെ ലോകകപ്പാണ് കളിക്കാനെത്തുന്നത്, അതിൽ 6-ാം ലോകകപ്പിലും അദ്ദേഹം ഗോൾ നേടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കളിച്ച എല്ലാ ലോകകപ്പിലും അദ്ദേഹം ഗോൾ നേടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം സന്തോഷം നൽകുന്ന ഒരു കാര്യം, ലയണൽ മെസ്സി ഗോൾ അടിച്ചു കൂട്ടുന്നു 2 മത്സരം. അദ്ദേഹം കളിച്ച എല്ലാ ലോകകപ്പിലും അദ്ദേഹം ഗോൾ നേടുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം സന്തോഷം നൽകുന്ന ഒരു കാര്യം, ലയണൽ മെസ്സി ഗോൾ

യഥാർത്ഥ നായകൻ വരികയാണ്. സ്വാഭാവികമായും ഉസ്ബക്കി ഗോൾ കീപ്പറും കളിക്കാരും ലോകം മുഴുവൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ആ ഗ്യാലറി മുഴുവൻ ക്യാമറ ഉയർത്തി, മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സ്പോട്ട് കിക്ക്, അത് വളഞ്ഞ് ബോക്സിലേക്ക് കയറുന്നതാണ് എല്ലാവരും പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുന്നത്. അത് തന്നെയായിരിക്കണം ഉസ്ബക് താരങ്ങളുടെയും മനസ്സിൽ, ഉസ്ബക് ഗോൾ കീപ്പറുടെയും മനസ്സിൽ എന്നുള്ളതാണ്. അവിടെയാണ് എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് നൂനോ മെൻഡസ് ആ കിക്ക് എടുക്കുന്നത്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ലോകം മുഴുവൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആ കിക്ക് എടുക്കുന്ന നൂനോ മെൻഡസിനും അതോടൊപ്പം ബ്രൂണോ ഫെർണാണ്ടസിനും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്നാണ്. അതിനുശേഷം അതിന്റെ സെലിബ്രേഷനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇത് ബുദ്ധിയാണ്, ബുദ്ധിയുള്ള കളിയാണ് എന്നുള്ളത്. അപ്പം ആ തരത്തിൽ ഒരു ടീം ഗെയിമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൂന്നാമത്തെ ഗോളിന് അതിനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് നൽകില്ല എന്നുള്ളതായിരുന്നില്ല എപ്പോഴും ആരോപണം. ആ ആരോപണത്തെ മറികടന്നുകൊണ്ട് ബ്രൂണോയുടെ പാസിൽ നിന്ന് മനോഹരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേസ് ആണ്. കാരണം അത്ര മനോഹരമായിരുന്നു ആ ഫിനിഷിംഗ് എന്നുള്ളതാണ്. പിന്നീട് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവര് ഉണ്ടാക്കിയ കളിയിലെ മാറ്റങ്ങൾ, ഒന്ന് അവർക്കൊരു ഓൺ ഗോൾ ആണ് നാലാം ഗോൾ വരുന്നത്, പിന്നീട് റാഫൽ ലിയാവോ ആ പട്ടിക പൂർത്തിയാക്കുന്നു. ടീമിലെ മാറ്റങ്ങൾ കൂടി ഈ ഗെയിമിൽ കൂടുതൽ അവർ അഗ്രസീവായി കളിക്കുന്നത് മാറ്റമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒന്ന് ജാവ ഫെലിക്സ് വന്നത് വളരെ, വലത് വിങ്ങിൽ വന്നത് വളരെ, ക്ഷമിക്കണം, ഇടത് വിങ്ങിൽ വന്നത് വളരെ ഗുണം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൂനോ മെൻഡസ് ആ വിങ്ങിൽ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു, ഒപ്പം ജാവ ഫെലിക്സ്. മാത്രമല്ല ഫെലിക്സും റൊണാൾഡോയും ഒരുമിച്ച് കളിക്കുന്നവരാണ്, ഇരുവരും തമ്മിലുള്ള ഒരു കോംബോ, ആ സാധ്യതയും എല്ലാം പ്രയോജനപ്പെടുത്താനായി എന്നുള്ളതാണ്. മാത്രമല്ല വിങ് മാറ്റി കളിച്ച പെട്രോനെറ്റയും വളരെ മികച്ച പ്രകടനം കാഴ്ച. ഒരാളുടെയും പ്രകടനത്തെ നമ്മൾ ഇന്ന് മോശം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഡിഫൻസിലായാലും മിഡ്ഫീൽഡിലായാലും, മിഡ്ഫീൽഡിലായാലും ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് ഒരു എഞ്ചിൻ പോലെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മത്സരം അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവിന്റെ 100% എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് നടത്തിയത്. മറ്റൊന്ന് വിറ്റീനയുടെ പ്രകടനമാണെങ്കിലും ജാവ നെവസിന്റെ പ്രകടനമാണെങ്കിലും ഒരാൾ പോലും മോശമാക്കിയില്ല. ഒരു ടീം എന്ന നിലയിൽ അവർ നന്നായി കളിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോച്ച് മാർട്ടിനസിന്റെ മുഖത്ത് അത് തെളിയുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഈ ലോകകപ്പിലെ ടൈറ്റിൽ ഫേവറേറ്റുകളായിട്ടുള്ള ടീം തന്നെയാണ് പോർച്ചുഗൽ. അവർ ആദ്യ മത്സരത്തിൽ കോംഗോയോട് നിരാശപ്പെടുത്തി, പക്ഷെ രണ്ടാം മത്സരത്തോടുകൂടി അവർ ആ ലോകകപ്പിന്റെ യഥാർത്ഥ ഓളത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി എന്തായാലും പോർച്ചുഗൽ ഈ ഒരു പ്രകടനത്തോടുകൂടി, ഈ ഒത്തൊരുമയോടുകൂടി കളിക്കുകയാണെങ്കിൽ പോർച്ചുഗലിന് ഒരുപാട് മുന്നേറാൻ സാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിലെ ഒരു സംശയവുമില്ല ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് പോർച്ചുഗൽ. അതിനോട് കവച്ചു വെക്കാവുന്ന ഒരു മിഡ്ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസുമായിട്ട് മാത്രമേ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അത്രയും മികച്ച മിഡ്ഫീൽഡ് ഉള്ള ഒരു ടീമാണ്. അപ്പോൾ ഫ്രാൻസിനോടും സ്പെയിനോടും എല്ലാം കിടപിടിക്കുന്ന ഒരു സംഘവുമായി വന്ന പോർച്ചുഗൽ ഈ ആദ്യ മത്സരത്തിൽ എല്ലാവരെയും നിരാശപ്പെടുത്തി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തോടുകൂടി ഒരു മികച്ച ഒരു പെർഫോമൻസ് നടത്തി എന്നുള്ളത് സന്തോഷമാണ്. ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനം, അതെന്തായാലും ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പലതവണ ഇതേപോലെ പലരും എഴുതി തള്ളിയിട്ടുണ്ട്. ആ എഴുതി തള്ളിയപ്പോഴെല്ലാം അയാൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളുടെ കാലിൽ പന്തെത്തുന്ന ഓരോ നിമിഷവും സ്റ്റിൽ ഈ 42-ാം വയസ്സിലും അദ്ദേഹം ഡേഞ്ചറാണ് എന്ന് അദ്ദേഹം എന്നൊരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിലേക്ക് എപ്പോ പന്തെത്തുന്നു, കഴിഞ്ഞ തവണയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു പാസ് തരൂ പാസ് തരൂ, ആ പാസ് തന്നാൽ എന്താണ് ഗുണം എന്നുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൗണ്ടിൽ കാണിച്ചു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശരിക്കും പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നിരന്തരം പാസ് ചോദിച്ചിട്ടും ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു. ഇത്തവണ പാസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യമെങ്കിൽ അതിനുത്തരം ഗ്രൗണ്ടിൽ തന്നെ നൽകി എന്നുള്ളതാണ് നിസ വാസ്തവം. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: ബ്രോട്ട് ടു യു ബൈ
0: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
3: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ
8: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
9: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽഖോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
7: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ
8: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113.
10: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
8: യു ആർ ലിസണിംഗ് ടു
10: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: ഫുട്ബോൾ മാനിയ വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്കൊന്ന് വരാനായിട്ടുണ്ട്. സന്തോഷ് അദ്ദേഹം ഒരു കവിത റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിനീഷ് പറയുന്നത് ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിനുള്ള ബർത്ത്ഡേ വിഷസ് കൊടുക്കുന്നു എന്ന് കൂടി പറഞ്ഞിട്ട് അത് ഗംഭീരമായിട്ട് എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. സയ്യിദ് അലി പറയുന്നത് ഇന്ന് എൻ്റെ മോൻ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ജന്മദിനമാണ്, ആശംസകൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഹമ്മദ് ഇബ്രാഹിമിന് നമ്മളുടെ സ്പെഷ്യൽ ആശംസകൾ. ജാസിം യൂനസ് പറയുന്നത് ഗുഡ് മോർണിംഗ് നിസാം, ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നുള്ളൂ, അണ്ണനെയും പിള്ളേരെയും കുറച്ച് കാണണ്ട, അതിനുള്ള മറുപടിയാണ് ഇന്നലത്തെ മത്സരം, ഇത് വെറും തുടക്കം മാത്രം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കടുത്ത മെസ്സി ആരാധകനായ അമലിൻ്റെ ജന്മദിനമാണ്, അപ്പോൾ അവനൊരു വിഷസ് കൂടി പറയണമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അമൽ ഇന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കണം, കാരണം ഇന്ന് മെസ്സിയുടെ ബർത്ത്ഡേ ആണ്, മെസ്സിയുടെ ഫാനാണ്. അപ്പം അമലിന് ഭയങ്കര സ്പെഷ്യൽ സെലിബ്രേഷൻ തന്നെ കൊടുക്കണം കേട്ടോ. ജാസിം യൂനസെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. നമ്മൾക്ക് അമലിനും സ്പെഷ്യൽ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ബിനു റാഫേൽ, ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു പോർച്ചുഗൽ ആൻഡ് ഗ്രേറ്റ് പ്ലെയർ CR7 എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സുവിൻ, ലിയോ മെസ്സി ഹാപ്പി ബർത്ത്ഡേ എന്നുകൂടി പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്കത് ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നത് കുട്ടികൾ CR7 കൂടെയുള്ള ഫോട്ടോസ് എല്ലാവരും AI റിലേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഇന്നത്തെ മോർണിംഗിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ആ ഒരു പ്രത്യേക ഇഷ്ടം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹെവ്നിക്കിൻ്റെ മെസ്സേജാ, ഹെവ്നിക്ക് ഭയങ്കര ഒരു അർജന്റീന ഫാനാണ്, അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് ഹെവ്നിക്ക് അയച്ചിരിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. സിറാജിൻ്റെ മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, CR7 ഗോളിൽ എൻ്റെ ഗുഡ് മോർണിംഗ് മുക്കിക്കളഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ സിറാജ്, ഞാൻ ഒരു ആവേശത്തിൽ അങ്ങോട്ട് ആയിപ്പോയതാണ് കേട്ടോ. ഓക്കെ, എനിവേ സിറാജിന് ഒരു നല്ല മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. ആൻലിൻ ജീസൺ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, ക്ലാസ് 1 ബ്രില്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആൻലിനും നമ്മളുടെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ മോർണിംഗ് നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. എബിൻ തോമസ് പറയുന്നത് ഓ CR7 കൂടെ ഉള്ള ഫോട്ടോ ആണ്, മോൻ്റെ ഫോട്ടോ ആണ് കേട്ടോ, മോൻ്റെ പേര് ഡാനിയൽ എന്നാണ്. അപ്പം ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ചുമ്മാ ഒരു വോയിസ് നോട്ട് ഇടുന്നത് നിസാ ഫോർ ഡാനിയൽ പ്ലീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ഡാനിയലും CR7 നിൽക്കുന്ന ഒരു കിടിലും ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് എബിൻ തോമസ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് കുട്ടികളുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ. കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണും. അജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ മെസ്സി, അതാണ് അജിക്ക് പറയാനായിട്ടുള്ളത് സ്നേഹത്തോടുകൂടി. ഓക്കെ, എസ് എ സന്തോഷ്, റിമെമ്പറിംഗ് മുത്തശ്ശി എന്ന് പറഞ്ഞ ആ ഒരു മുത്തശ്ശിനെ ഓർമ്മപ്പെടുത്തി ഓർത്തുകൊണ്ട് ബാലാമണി അമ്മയുടെ ഒരു ഒരു വാക്കുകളാണ് അദ്ദേഹം എഴുതി അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഫുട്ബോളിൻ്റെ ഒരു സെലിബ്രേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുട്ബോളിൻ്റെ സൗന്ദര്യമാണ്. നമ്മൾ മത്സരം, ടീമുകൾ, അല്ലെങ്കിൽ ഇന്ന താരത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന സമയത്തും ഫുട്ബോളിൻ്റെ സൗന്ദര്യമാണ് ശരിക്കും നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ. ഗുഡ് മോർണിംഗ്, CR7 കപ്പെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അർജന്റീന ഫാൻ റൗഷാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, CR7 ഒരു കപ്പ്, അതിന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് അല്ലേ, ഇല്ലാതില്ല. അങ്ങനെ സംഭവിക്കുമോ കാത്തിരുന്ന് നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇനിയുള്ള സ്റ്റേജുകളിലും പോർച്ചുഗൽ തകർപ്പനായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഫാൻസിൻ്റെ ആണെങ്കിലും പ്രത്യേകിച്ച് എല്ലാവരുടെയും ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയോ ഉണ്ട്, ഏത് ടീമിൻ്റെ ഫാനാണെങ്കിലും. ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഏത് ടീമിൻ്റെ ഫാനാണെങ്കിലും CR7 ഒരു കപ്പെടുക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഏതോ ഒരു കോണിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് സംഭവിക്കൂ, അത് സംഭവിക്കട്ടെ എന്നുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മെസ്സേജുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളും CR7 നിൽക്കുന്ന ഫോട്ടോസൊക്കെ AI ജനറേറ്റ് ചെയ്ത ആളുകൾ ഒരുപാട് പേര് അയക്കുന്നുണ്ട്, അപ്പൊ അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. You're listening to Morning Safari. Morning Safari. Morning Safari.
0: Only on Radio Suno.

0: This is Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഫിഫ ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി ഖത്തർ ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നു. സിയാറ്റിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം. പ്രാദേശിക സമയം രാത്രി 10 മണിക്കാണ് മത്സരം നടക്കുക. സൂക്വാഗിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിൽ നടക്കുന്ന 3rd ഹമ്പ ഇന്ത്യൻ മാംഗോ എക്സിബിഷന് മികച്ച പ്രതികരണം. പ്രദർശന നഗരിയിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തിയപ്പോൾ റെക്കോർഡ് വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഈ മാംഗോ എക്സിബിഷൻ 27th സമാപിക്കും. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെയാണ് സമയം. സമ്മർ 2026 സ്റ്റുഡന്റ് ആക്ടിവിറ്റി സെന്റേഴ്സുമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് 3rd വരെയാണിത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് സമയം. ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് ആധികാരിക വിജയം. ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്.
1: സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക്?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
3: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
2: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ആക്ഷൻ
6: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ,
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ആൻഡ്
10: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
11: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
12: യു ആർ ലിസണിംഗ് ടു
11: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
12: You're listening to
13: Morning Safari.
12: Morning Safari.
13: Morning Safari.
4: Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
10: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
16: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
17: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
18: Just feel like you're
19: ലോകകപ്പിന്റെ മുഴുവൻ ആവേശത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മത്സരങ്ങളെ കുറിച്ച് ഒന്ന് അറിയേണ്ട സമയം കൂടിയാണിത്.
1: Let's play football.
5: Football Mania.
2: Every goal, every match, every moment of the FIFA World Cup 2026.
4: Brought to you by
2: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline.

0: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: എന്തായാലും ഇന്നലത്തെ മത്സരത്തിന്റെ ബാക്കി വിശേഷങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ടുണ്ട്. ഇന്നലത്തെ പല മത്സരങ്ങളും അതിഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഫുട്ബോൾ അനലിസ്റ്റ് ആയിട്ടുള്ള കരൺ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. കരൺ ജി, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ചോദിക്കാനായിട്ടുള്ളത്, വിമർശകരുടെ വാ അടപ്പിച്ചുകൊണ്ട് തന്നെയാണോ ഇന്നലത്തെ പോർച്ചുഗലിന്റെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രകടനം മുന്നോട്ടേക്ക് എത്തിയത്?
3: തീർച്ചയായും, തീർച്ചയായും. ഒന്നാമത് റൊണാൾഡോ ആരാണെന്ന് ഇന്നലെ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഫൈവ് ടൈം ബാലൻഡോർ വിന്നറാണ്, മൾട്ടിപ്പിൾ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, യൂറോ ട്രോഫി എടുത്തിട്ടുള്ള പ്ലെയറാണ്. എന്നാലും അദ്ദേഹത്തിനെ കൈവിട്ടു പോയിട്ടുള്ളത് വേൾഡ് കപ്പാണ്. അത് അദ്ദേഹം വളരെ നിരാശനുമായിരുന്നു. പക്ഷെ ഇന്നലെ അദ്ദേഹം ഒരിക്കൽ കൂടി കാണിച്ചു എന്തുകൊണ്ട് എനിക്ക് വേൾഡ് കപ്പ് വേണം എന്നുള്ള ഒരു വാശിയും വീറും അടങ്ങിയൊരു പോരാട്ടമായിരുന്നു. മാത്രമല്ല എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകൾ, ആദ്യത്തെ ജാവോ കാൻസലോന്റെ റൈറ്റ് വിംഗ് ബാക്ക് കയറി വന്നിട്ട് ക്രോസ് ചെയ്യുന്നു, അത് ഹാഫ് ബോളിയിൽ ഗോൾ അടിക്കുന്നു. രണ്ടാമത്തെ ഗോളും അതിമനോഹരമായിരുന്നു, ആ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസ്സായിരുന്നു. അതും വളരെ ക്ലിനിക്കൽ പ്രിസിഷനോടുകൂടി ഒരു നെറ്റിന്റെ ഒരു മൂലക്കിലേക്ക് പ്ലാൻ ചെയ്ത ഒരു ഗോള്. കമദ് മാൻ എന്നൊക്കെ പറയുന്ന പോലെ സമയമായപ്പോ മാൻ ഹാസ് അറൈവ്ഡ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ലുക്ക് ബാക്ക്. യു നോ, ഹി ഈസ് ഗുഡ്, ഹി ഈസ് എ സൂപ്പർമാൻ ഹു കൻ ഡു എനിതിങ് ഓൺ ദി ഫീൽഡ് ലൈക് ലയണൽ മെസ്സി.
2: ഒപ്പം തന്നെ ടീം കൂടെ നിന്നു, കാരണം അതും നമുക്ക് കഴിഞ്ഞ മാച്ചിൽ നിന്ന്, ഫസ്റ്റ് മാച്ചിൽ നിന്നും ഡിഫറന്റ് ആയിട്ട് ടീമിന്റെ ഒരു യൂണിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
3: അതാണ് ഇതിലെ ഏറ്റവും പ്രധാന പോയിന്റ്. നല്ലൊരു ടീമായിട്ടാ കളിച്ച്. ഫ്രീ കിക്ക് എടുത്ത് നമ്മുടെ ന്യൂനോ മെൻഡസ് ഗോൾ അടിക്കുമ്പോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് റൊണാൾഡോ CR7 കിക്ക് എടുക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹം വളരെ സെൽഫ്ലെസ് ആയിട്ട് ന്യൂനോ മെൻഡസിന് വിട്ടുകൊടുക്കുന്നു. ഒരു ചെറിയ ആംഗിളിലൂടെ വലയുടെ ഫാർ പോസ്റ്റിലേക്ക് അടിച്ചുകൊണ്ട് ഗോൾ നേടുന്നു. അതായിരുന്നു ആ ടൂർണമെന്റിലെ അല്ലെങ്കിൽ ഇന്നത്തെ കളിയുടെ ഏറ്റവും മനോഹര നിമിഷം.
2: പ്രത്യേകിച്ച് ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു ഇംഗ്ലണ്ട് ഇത്രയും ദിവസം, കാരണം ഫസ്റ്റ് മാച്ച് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളും പ്രതീക്ഷിച്ചു ഇംഗ്ലണ്ട് ഈ പോക്കാണെങ്കിൽ നേരെ ഫൈനലിലേക്കാണെന്നൊക്കെയുള്ളൊരു ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകി. പക്ഷെ ഖാന അതിന് സമ്മതിച്ചില്ല.
3: ഒരു കളിയൊന്നും കഴിയുമ്പോൾ നമുക്കിതൊന്നും പ്രവചിക്കാനാവില്ല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോഴും വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ടീം തന്നെയാണ്. പക്ഷെ അവർക്ക് ഇവർക്ക് ക്വാളിഫയറിലും ഇപ്പോഴും പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോ ബ്ലോക്ക് ടീംസ്, അതായത് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകളെ ബ്രേക്ക് ഡൌൺ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാക്റ്റുള്ള പ്ലേയേഴ്സ് ഇംഗ്ലീഷ് ടീമിൽ കുറവാണ്. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് കോൾ പാമറും ഫിൽ ഫോർഡനും. പക്ഷെ ഒരു എക്സ്ട്രാക്ട് മിസ്സിംഗ് ആണ്. അക്കാര്യം ജോഡ് ബെല്ലിംഗ്ഹാം ടീമിലുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹാരി കെയ്ൻ ഉണ്ടെങ്കിൽ പോലും, മിഡ്ഫീൽഡിലെല്ലാം ഒരു എന്താ പറയാ നല്ലൊരു പ്രകടനം ആവശ്യമുള്ളപ്പോ കാഴ്ചവെക്കാൻ പറ്റുന്ന എക്സ്ട്രാക്റ്റുള്ള പ്ലേയേഴ്സ് ഇല്ല. അത് മോഹൻ ഗിബ്സ് വായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുണ്ട്, അദ്ദേഹത്തെ ഇറക്കാമായിരുന്നു, ഇറക്കി ഒന്ന് പരീക്ഷിക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ആഡം വാട്ടൺ. പക്ഷെ എന്തായാലും ഇന്നലെ അത് ഉണ്ടായില്ല. എലിയറ്റ് ആൻഡേഴ്സണും ഡെക്ലൻ റൈസണും ഗോള് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. കഴിഞ്ഞ് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ദേ സ്റ്റിൽ ഹാവ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ട്രാഷ് പനാമ ആൻഡ് ഗെറ്റ് ഇൻടു ദി നെക്സ്റ്റ് റൗണ്ട്.
2: ഓക്കെ, താങ്ക് യു കരൺജി, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ പനാമ ക്രൊയേഷ്യ മാച്ച് ഉണ്ടായിരുന്നു. അതിൽ പൊരുതി പനാമ വീണു എന്ന് തന്നെ പറയേണ്ടി വരും. ക്രൊയേഷ്യക്കൊരു ജീവശ്വാസം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിർണായക പോരാട്ടത്തിൽ ക്രൊയേഷ്യക്ക് ഒരു ഗോളിന്റെ വിജയവുമാണ് സ്വന്തമായത്.
4: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
0: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8:38 ആണ്. സി ഐ എ മൂവിയിലെ പാട്ട് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. June 24 ബുധനാഴ്ച ദിവസമാണെന്ന്. അപ്പം ദിവസങ്ങളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് ചില ദിവസങ്ങളിലൊക്കെ മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോർണിംഗ് മുതൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുട്ടികളെ ഓർമ്മപ്പെടുത്തി, അങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തി ഒന്ന് പോകുന്ന സമയമാണ്. വാട്ടർ ബെല്ലിലൂടെ ഈ ടൈമിൽ സ്പെഷ്യലി ആ ഒരു കാര്യമാണ് പറയാനായിട്ടുള്ളത് കേട്ടോ.
1: Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: വെള്ളം കുടിച്ചു കേട്ടോ.
0: വെള്ളം കുടിച്ചല്ലേ.
6: കാരണം എന്താന്ന് വെച്ചാല്, ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 ഉസ്ബെക്കിസ്ഥാനെ വെള്ളം കുടിപ്പിച്ചു.
0: അത് കണ്ടപ്പോ
6: അല്ല, രാവിലെ തന്നെ വെള്ളം കുടിക്കുമ്പോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ എണീക്കുന്ന സമയത്ത് ചെറിയ ചൂടുവെള്ളത്തില്
0: നാരങ്ങ
6: പറ്റുവാണെങ്കിൽ ഇച്ചിരി ഹണി, ഒറിജിനൽ ഹണി
0: കിട്ടുവാണെങ്കിൽ
6: ചേർക്കുവാണെങ്കിൽ
0: ഉഷാറായിട്ട്
6: അങ്ങനെ വെള്ളം കുടിച്ചിട്ടാണ് ഒരു
0: ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മെസ്സി മോർണിംഗ് ആണെന്ന്. അപ്പൊ ഇന്ന് റൊണാൾഡോ മോർണിംഗ് ആണെന്ന് പറയേണ്ടി വരും എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയും പോയിട്ടുണ്ടായിരുന്നത്.
6: മെസ്സി 5, Haaland 4,
0: റൊണാൾഡോ
6: 2.
0: എങ്ങനെയാവും അറിയില്ല. റിനീഷിന്റെ മെസ്സേജ് ഉണ്ട്, നിസ ഇന്ന് ആവേശം കൂടുതലുണ്ടല്ലോ, കുട്ടിയുടെ വാക്കിന് മൂർച്ച കൂടുന്നു, സ്വരത്തിന് ശ്രുതിയും സൗന്ദര്യവും ഭാവവും, അണ്ണന്റെ പവർ ആണല്ലേ, ഇനിയും നല്ല ടീം വരാനുണ്ട്, സൂക്ഷിച്ചോളാം പറഞ്ഞിട്ടുണ്ട്.
6: ഓക്കെ, പക്ഷെ ഇന്നലെ മാച്ച് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു ടീം പ്ലേ
0: അതെ
6: കാണാനായിട്ട് സാധിച്ചു.
0: ഒത്തിണക്കം,
6: പ്രത്യേകിച്ച് ആ ഒരു കിക്ക് എടുക്കുന്ന സമയത്ത് റൊണാൾഡോ ഒരുങ്ങി നിൽക്കും എന്ന് നമ്മൾ
0: പ്രതീക്ഷിക്കുകയും
6: ട്വിസ്റ്റ് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെയാണ് ഒരു ടീമിന്റെ ഫുട്ബോളിന്റെ സൗന്ദര്യം. അതാണ്
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ ആ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ എല്ലാവരും ഒരു സമ്മർ മൂഡിലേക്ക്, ഐ മീൻ അവധി മൂഡിലേക്ക് കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിലൊക്കെ കുട്ടികള് ചോദ്യത്തിനെ കുത്തിനും പറയണോ അവധിയില്ലേ എന്നുള്ള
6: രീതിയിൽ
0: ചോദിക്കുന്ന ഒരു അവധി മൂഡല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു അവധി മൂഡിലേക്ക് മൊത്തത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഖത്തറിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സമ്മർ 2026 ആക്ടിവിറ്റി സെന്ററുകള്, സ്റ്റുഡന്റ് സെന്റേഴ്സ്, സമ്മർ 2026 സ്റ്റുഡന്റ് ആക്ടിവിറ്റി സെന്റേഴ്സ് കൂടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. അതായത് കുട്ടികളുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനും ഈ ഒരു സമ്മർ സമയം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനുമായിട്ടൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു സെന്ററുകൾ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നത് July 5 August 3 വരെയായിരിക്കും ഈ ഒരു ആക്ടിവിറ്റീസും സമ്മർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കാനായിട്ട് പോകുന്നത്.
6: അപ്പോൾ അതിലേക്ക് പോകുന്ന എല്ലാ കുട്ടീസിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എന്തായാലും ഇത് ഒരുക്കുന്ന എല്ലാ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇനി ഒരുപാട് സമ്മർ ക്യാമ്പുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒക്കെ
0: ഒരുപാട് ക്യാമ്പ്. അതെ തീർച്ചയായിട്ടും, ഇനി ഇത് വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള, കാരണം തീർച്ചയായിട്ടും എനിക്കൊന്ന് നാട്ടിലേക്ക് പോകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ
6: ഉപയോഗപ്പെടുത്തുക
0: എന്നുള്ളത്. ജിഷാദ് ചോദിക്കുന്നത് നിസ ടീച്ചർ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് രാവിലെ 6 അപ്പൊ അതില് കുട്ടികളുടെ ഒരു ഒരു സമയമാണത്.
6: അതെ, 6 to 7 നമ്മള് കുട്ടീസൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയമാണല്ലോ. അപ്പൊ അവർക്ക് ഒരു ഒരു ദിവസം ഒരു പുതിയ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അവർക്കത് ഗൂഗിൾ ചെയ്തോ ചാറ്റ് GPT നോക്കിയൊക്കെ ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അപ്പൊ കുട്ടീസ് എല്ലാവരും അതിന് വലിയ കാര്യത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് സ്കൂളുകൾ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു സന്തോഷം നിസ കൃത്യമായിട്ട് പറയാം. അതായത് കഴിഞ്ഞ വീക്കില് ഞാൻ ഭവൻസിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവരുടെ ആനുവൽ
0: പ്രോഗ്രാമാണ്,
6: നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ ടാലന്റ് ഡേ പോലെ. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വന്നു സ്കൂൾ ബസ്
0: സ്റ്റോറീസിനെ
6: കുറിച്ച് പറഞ്ഞു. ടീച്ചേഴ്സ്
0: അന്വേഷിച്ചു. അപ്പൊ എന്തായാലും തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഖത്തറിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള
6: ഒരു മാച്ച്
0: നടക്കുന്ന ഒരു ദിവസമാണ്. ബോസ്നിയക്കെതിരെയാണ് മത്സരം. രാത്രി ഖത്തർ സമയം 10 മാച്ച് നടക്കാനായിട്ട് പോകുന്നത്.
6: ഓക്കെ, അപ്പൊ കാത്തിരിക്കാം.
0: അതെ, ഖത്തറും തകർക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി തന്നെ അടുത്ത പാട്ടിലേക്ക് ആനന്ദം തരട്ടെ അല്ലേ.
6: അതെ,
0: മാച്ചും നമുക്ക് ആനന്ദ മൂവിയിലെ പാട്ടും വരുന്നുണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: Namaskaram, njan ningalde Mrudula Varier.
6: You are listening to
5: Radio Suno. Ketu ketu kootukulam.
6: You're listening to
7: Morning Savari.
6: Morning Savari.
7: Morning Savari.
2: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പുണ്ണിയാണ് നിസയും തന്നെയാണ് കൂടെയുള്ളത്.
8: അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫുട്ബോളിന്റെ ലോകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്ന് ഖത്തറിന്റെ മത്സരം നടക്കാൻ പോകുന്ന ദിവസമാണ്. രാത്രി 10 മണിക്കാണ് ഖത്തർ ബോസ്നിയ മാച്ച് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലെ ഖത്തറിന്റെ അവസാനത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഖത്തറിന്റെ ആ ഒരു വസ്ത്രധാരണ രീതി ലോക ശ്രദ്ധ നേടുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം കൂടി ഈ സമയത്ത് നമുക്ക് പറയാനായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കും ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും അറിയാനും സാധിക്കുന്നതായിരിക്കും. കാരണം ഖത്തറിൻ്റെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പൈതൃകത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആ ഒരു വസ്ത്രധാരണ രീതി ലോകവേദിയിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മത്സരങ്ങൾക്കൊപ്പം തന്നെയുള്ള ഒരു കാര്യം.
7: നമുക്കറിയാം QFA അവരുടെ പേജിൽ പങ്കുവെച്ച വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വസ്ത്രം ഒന്ന് ധരിച്ചു നോക്കാൻ ശ്രമിക്കുന്ന ആളുകളും
8: അവർക്ക് ഇട്ടുകൊടുക്കുന്നതും ഇട്ടുകൊടുക്കുന്നതൊക്കെ നമുക്ക്
7: കാണാനായിട്ട് പറ്റുന്നു. എന്തായാലും ജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഈ കാൽപന്ത് കളിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കൂടിയുള്ള ഒരു വേദിയായി മാറുന്നു എന്നുള്ളതാണ്.
8: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ട് നമ്മുടെ ഖത്തറും ഇന്നത്തെ ദിവസത്തിൽ മുന്നോട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്.
7: അതോടൊപ്പം തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിലും ഖത്തറിലുള്ള വിവിധങ്ങളായുള്ള വിശിഷ്ട വ്യക്തികള് ഖത്തറിൽ നടന്ന മത്സരങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതൊക്കെ 2022 ഓർമ്മകൾ നമ്മൾ തന്നെ പങ്കുവെക്കുന്നു.
8: അതെ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ആ ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ അത്രയ്ക്ക് ആ ദിവസങ്ങളുമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത്. എന്നാലും നമ്മളുടെ അടുത്തേക്ക് ഇനിയിപ്പം ഹൈഡ് ആൻഡ് സീക്കിന്റെ സൂചനകളുമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ.
7: ഓക്കെ, അപ്പൊ എന്തായാലും 2022 ഖത്തർ ടീമിന് വേണ്ടിയിട്ട് അനാബിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു മനോഹരമായ പാട്ടോടുകൂടി തന്നെ ഇന്ന് ഖത്തർ ടീമിനുള്ള ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Let's play football.
1: Football Mania.
3: അർജന്റീന ഓസ്ട്രിയ മത്സരം കൃത്യം 38 മിനിറ്റിൽ ചരിത്രം പിറക്കുന്നു. സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ആ ചരിത്ര ഗോൾ സംഭവിക്കുന്നു. മെസ്സിയുടെ ലോകകപ്പിലെ 17th ഗോൾ, അതും വിഖ്യാതമായ ഇടങ്കാലൻ ഷോട്ടിലൂടെ. മുൻ ജർമ്മൻ സ്ട്രൈക്കർ മിറോസ്ലോവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടക്കുന്നു. 2nd ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി തന്റെ ഗോൾ നേട്ടം 18 ഉയർത്തി.
2: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ദേവദൂതൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയിലാണ് നമ്മളുള്ളത്.
1: ഓക്കെ, ജസ്റ്റ് ചേച്ചിയുടെ ഒരു വിഷസ് എത്തിയിട്ടുണ്ട്. ഇന്ന് 26-ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സണ്ണി മാത്യു ആൻഡ് താര സണ്ണി,
0: ഓക്കെ,
1: രണ്ടുപേർക്കും മൂത്ത അങ്ങളെയാണ്. അപ്പൊ രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ, വിവാഹ വാർഷിക ആശംസകൾ കൊടുക്കുന്നു. അതാണ് ആ ഒരു സന്തോഷം,
0: കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വിഷസ് ഒക്കെ കൊടുത്തു കഴിയുന്ന സമയത്ത് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ഒരു സിനിമ നമ്മള് കണ്ടുപിടിക്കാനായിട്ട് പോകും. ഓക്കെ, 1989 റിലീസായ സിനിമയാണിത്.
0: 1989
1: കുറച്ച് പഴയ സിനിമയാണ്, പക്ഷെ എന്നാൽ എല്ലാവർക്കും അറിയുന്ന പേരാണ് ഈ സിനിമയുടെ പേര്.
0: ഓക്കെ,
1: ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ വേർഡേ ഉള്ളൂ. ഓക്കെ, ദേവി ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ്. ജോൺസൺ മാഷിന്റെ സംഗീതം, ഒന്നും പറയേണ്ട ആവശ്യമില്ല,
0: ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
1: അപ്പൊ എന്നാലും ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ
0: കേട്ടോ. 1989 റിലീസായ ചിത്രം ദേവി ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ്. അതോടൊപ്പം തന്നെ ജോൺസൺ മാഷിന്റെ സംഗീതം.
1: ഞാൻ ഗന്ധർവനല്ല, ഞാൻ അത്രയും നീളമുള്ള പേരല്ല.
0: ദേവി
1: അല്ല, അടിപൊളി പാടിയല്ല പണി, നന്നായി പടി.
0: എന്നിലെ ഗായകനെ നിങ്ങൾ
1: തിരിച്ചറിഞ്ഞില്ല, സത്യം ഞങ്ങളുടെ കുഴപ്പമാണ്.
0: ഒരു കലാകാരൻ ഇങ്ങനെ നിങ്ങൾ അപമാനിച്ചു വിടുന്നതിന് എനിക്ക് എന്ത് ചെയ്യാം.
1: പക്ഷെ രസമുണ്ടായിരുന്നു അത്, സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ.
0: അതെ, തുളസി.
1: ഓക്കെ, റൈറ്റ് ഹാൻഡ്സ് അപ്പ് പറഞ്ഞിട്ട് അനൂപിന്റെ മെസ്സേജ് ഉണ്ട്. കറക്റ്റ് ആണ് കേട്ടോ, വിഷ്ണു ലോകമല്ല. അനൂപ് കറക്റ്റ് ആണ്, നോ ഡൗട്ട്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ് ആണത്.
0: വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. 500-997. 1989 ഇറങ്ങിയ ചിത്രം ദേവി എന്നത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ്. ജോൺസൺ മാഷിന്റെ സംഗീതം. ഇപ്പൊ നമ്മുടെ കൂടുന്ന് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനും കൂട്ടുകാരും.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
3: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: ദോസ്തിലെ ഈ പാട്ട് കേട്ടപ്പോൾ സ്വന്തം ദോസ്തുക്കളെ സുഹൃത്തുക്കളെ
1: ഓർമ്മ വന്നവരുണ്ടോ?
0: ഫ്രണ്ട്സിനെ ഓർമ്മ വന്നവരുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഓർക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ
1: അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് കുറെ മുഖങ്ങൾ ഇങ്ങനെ
0: ഒരുപാട് മുഖങ്ങൾ വരും എന്നുള്ളതാണ്
1: തീർച്ചയായിട്ടും.
0: ഈ സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരുപാട് വർഷങ്ങളോളം വിളിക്കാതിരുന്നാൽ പോലും
1: പിറ്റേ ദിവസം വിളിച്ചാലും
0: ഇന്നലെ സംസാരിച്ചു
1: അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. അൻഫാല് പറയുന്നത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു അതിലൊരു ത്രില്ലില്ല. അപ്പൊ അൻഫാല് പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങളെ കൊടുക്കണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊടുക്കണം, ഞങ്ങൾ കുടുങ്ങോ അതുമില്ല, നിങ്ങൾ കുടുങ്ങോ അതുമില്ല എന്ന്
0: പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്
1: യാഥാർത്ഥ്യം. എവിടെയുള്ളവരോട് ചോദിച്ചാ പറയും, ചോദിക്കരുത് ആരോടും.
0: ഏറ്റവും എളുപ്പം ഞങ്ങളെ കൊടുക്കാനാണ്.
1: ഷാഹുൽ ചോദിക്കുന്നത് കൂടെ എവിടെയാണോ? അല്ല, പക്ഷെ കൂടെ എവിടെയല്ല, അതിനായിട്ട് കണക്ഷൻ ഉണ്ടായില്ല, പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല. ജംഷിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജംഷി. ഓക്കെ, റിനീഷിന്റെ മെസ്സേജ് അടിപൊളി കേട്ടോ. ഇപ്പൊ വായിക്കാൻ പറ്റുന്നില്ലാത്തോണ്ട് ഞാനത് വായിക്കുന്നില്ല. ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരുകൾ വെച്ചിട്ട് രസമായിട്ട് ആളത് മെസ്സേജിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൊള്ളാം കേട്ടോ റിനീഷെ,
0: നല്ല നല്ല
1: രസമുണ്ട് കേട്ടോ.
0: സാധാരണ ഇത് നമ്മുടെ സനിലാണ്
1: ഇതുപോലത്തെ സംഭവങ്ങൾ
0: ചെയ്യാറുള്ളത്. അപ്പൊ റിനീഷ് സനിലിന്റെ പാതയിലെത്തി.
1: അതെ അതെ അതെ, കറക്റ്റ് ആണ്. അതെ കറക്റ്റ്. ഓ, വാർത്ത വരെ മനസ്സിലാക്കി കഴിഞ്ഞു ഷഹീൻ മജീദ്. നമ്മുടെ സെയിം ട്രാക്കിലാണ് ഷഹീനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇഫ്തിഹാറുദ്ദീൻ റൈറ്റ് ആൻസർ ആണ്. ഫാസിൽ അഷ്റഫ് റൈറ്റ് ആൻസർ. കൃഷ്ണചന്ദ്രൻ കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ മെസ്സേജ് ഉണ്ട്. റൌഷ മെസ്സേജ് അയക്കുന്നു. മിഥുൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ മെസ്സേജ് ഉണ്ട്. കണ്ണു ബിവി ആളുടെ മെസ്സേജ് ഉണ്ട്. ജാസിർ ഹുസൈൻ അർത്ഥമാണോ എന്ന് ചോദിക്കുന്നു.
0: അല്ല,
1: അർത്ഥമില്ല.
0: അതുപോലെ തന്നെ ഒറ്റ വാക്ക്,
1: ഒറ്റ വാക്ക്, അതുപോലെ തന്നെ മൂന്ന് അക്ഷരം അല്ലേ. ഓക്കെ, അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ ആണ്. വിനീതിന്റെ മെസ്സേജ് ഉണ്ട്. വിഷ്ണു ലോകം അല്ല കേട്ടോ, വിഷ്ണു വിഷ്ണു അയച്ചിരിക്കുന്ന വിഷ്ണു ലോകം അല്ല വിഷ്ണു. ഓക്കെ, ജെസ്സി മാത്യുവിന്റെ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. റിനീഷിന്റെ റൈറ്റ് ആൻസറും കിട്ടി നിൽക്കുന്ന സമയമാണ്. ഒപ്പം വേൾഡ് കപ്പിലെ ഇന്നത്തെ മത്സരങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഖത്തറിന്റെ മത്സരമുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ സമയത്ത് ബ്രസീൽ ഫാൻസിന് ഉറക്കില്ലല്ലോ. ആ ബ്രസീൽ ഫാൻസിന്റെ മാച്ച് വെളുപ്പിനെയാണ് അപ്പം ഇവിടെ നിന്ന് ഉറങ്ങുന്നത്. സ്കോട്ട്ലൻഡ് ബ്രസീൽ മാച്ചാണ്.
0: അതല്ല, ബ്രസീൽ ഫാൻസിന്റെ ഒരു അവസ്ഥ പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ,
1: അതെ, നമ്മള് 10 മണിയുടെ കഴിഞ്ഞ് വന്നിട്ട് കണ്ണും കൂടെ തുറന്നു വരുന്നേ ഉള്ളു. ഓക്കെ, അപ്പൊ സ്കോട്ട്ലൻഡ് ബ്രസീൽ മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് മൊറോക്കോ ഹെയ്ത്തി മാച്ചും അതേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങളാണ് അതിൽ കാണാനായിട്ട് പോകുന്നത്.
0: ഓക്കെ, അപ്പൊ എല്ലാ മത്സരങ്ങളും ആസ്വദിക്കുക, ഫുട്ബോൾ ആഘോഷിക്കുക. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
6: ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
7: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
8: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
7: 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: रेडियो सुनो 91.7 FM.
1: പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അടിപൊളിയായിട്ട് എനിക്കിങ്ങനെ ഉത്തരങ്ങൾ അയച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ ഷാഹുൽ ചോദിക്കുന്നത്. ഓക്കെ, ഷാഹുൽ ചോദിക്കുന്ന മൂവി ഓക്കെ അമരമാണോ? അല്ല, ആദ്യം ചോദിച്ചു കൂടെ എവിടെയാണോ എന്ന്, പിന്നെ ചോദിച്ചു അമരമാണോ എന്ന്. അല്ല, മറ്റൊരു മൂവിയാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 89 റിലീസായ മൂവിയാണിത്. ദേവി ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ്. ജോൺസൺ മാഷാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. 3 അക്ഷരം മാത്രമുള്ള ഈ ഒരു സിനിമ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ച് വരുന്ന സമയത്ത് എല്ലാവരുടെയും കുറച്ച് പേർക്ക് അധികം പേർക്കും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർക്കൊന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ നമുക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കിരീടം എന്ന് പറയുന്ന സിനിമയാണ്. കിരീടത്തിൻ്റെ റീ റിലീസ് വിശേഷങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ മൂവി വീണ്ടും റീ റിലീസായിട്ട് എത്തുന്നു എന്നുള്ള വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് കിരീടം എന്ന് പറയുന്ന സിനിമ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും റൈറ്റ് ആൻസറും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ടുള്ള സമയം ഇതാ എത്തിക്കഴിഞ്ഞു. 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. ജൂൺ 24 ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നല്ല ദിവസമായി മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് കൂടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ സവൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമി നിങ്ങളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് കൂടി തരാം. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവമായയിലെ മായാജാലമേ എന്നുള്ള പാട്ട് ചോദിക്കുന്നുണ്ട്. അതപ്പോൾ ആ ഒരു പാട്ട് തന്നുകൊണ്ട് അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: സൂക്വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
4: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
3: സൂക്വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
4: മർസ, ബി ഫ്രഷ്, ബി യു.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഫിഫ ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി ഖത്തർ ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നു. സിയാറ്റിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം. പ്രാദേശിക സമയം രാത്രി 10 മണിക്കാണ് മത്സരം നടക്കുക. സൂക്വാഗിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിൽ നടക്കുന്ന 3rd ഹമ്പ ഇന്ത്യൻ മാംഗോ എക്സിബിഷന് മികച്ച പ്രതികരണം. പ്രദർശന നഗരിയിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തിയപ്പോൾ റെക്കോർഡ് വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഈ മാംഗോ എക്സിബിഷൻ 27th സമാപിക്കും. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെയാണ് സമയം. സമ്മർ 2026 സ്റ്റുഡന്റ് ആക്ടിവിറ്റി സെന്റേഴ്സുമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് 3rd വരെയാണിത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് സമയം. ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് ആധികാരിക വിജയം. ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്.
4: Good morning, Qatar. Radio Suno 91.7 FM. Lashtami aanu join cheyidirikkunnathu. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയം എല്ലാവരും ഇങ്ങനെ വണ്ടി ഓടിച്ച് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഭയങ്കര പ്ലാൻസ് ഒക്കെ ഓൾറെഡി മൈൻഡിലുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് എ വെനസ്ഡേ ആൻഡ് നാളത്തെ തേഴ്സ്ഡേ വീക്കെൻഡ് ആണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നേ തീർത്തു വെക്കണം. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാൻസ് അല്ലേ.
5: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം എന്തായാലും 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്ലാനിൽ ഞാനും കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം അതിഗംഭീരമാകട്ടെ, നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു മോർണിംഗ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് അഫ്കോഴ്സ് എല്ലാവരും ഇന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആ ഹാപ്പി ബർത്ത്ഡേ തന്നെയാണ്. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി ദ ഗോട്ട് അഫ്കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ ഈ ഒരു മാച്ചസിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പെർഫോമൻസ് കഴിഞ്ഞിട്ട് തന്നെ ആളുടെ ആ ഒരു ബർത്ത്ഡേയും കൂടി വരുമ്പോൾ പിന്നെ പറയാനുണ്ടോ?

സി എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോലും എടുത്തു നോക്കുമ്പോൾ അപ്പൊ തന്നെ അവിടെ ഇങ്ങനെ ഫുള്ള് സെലിബ്രേഷന്റെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഗൂഗിൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ഏറ്റവും മോസ്റ്റ് ദ ഹയസ്റ്റ് ഗോൾസ് അടിച്ചിരിക്കുന്നതിൻ്റെ ഇതിൽ ഒരു ഒരു ബോൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ഓരോ തവണവും ലൈക്ക് ഓരോ സ്പെഷ്യൽ സംഭവങ്ങൾക്കും ഇതുപോലെ മാറ്റങ്ങൾ വരുത്തുന്നത് കാണുമ്പോഴാണ് എന്തൊരു ക്രിയേറ്റീവ് ആണല്ലേ. എന്തായാലും ലിയോണൽ ആൻഡ്രൂസ് ലിയോ മെസ്സി ഇന്നത്തെ ദിവസം June 24 1987 ജനിച്ച ഒരാളാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പ അമേരിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ടൂർണമെൻറ്റ് നടക്കുമ്പോഴായിരിക്കും എപ്പോഴും മെസ്സിയുടെ ബർത്ത്ഡേ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹീസ് ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു ടീമിൻ്റെ കൂടെ അടിപൊളിയായിട്ടൊരു ക്യാമ്പിലൊക്കെ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ അപ്പോൾ ബർത്ത്ഡേ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. നേരെ തിരിച്ച് വെക്കേഷൻ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഓഹ് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടവുമാണ്. ഇന്നത്തെ ദിവസം അതുപോലുള്ള ആൾക്കാരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ദിവസമാണ് കേട്ടോ. ലൈക്ക് ചെറുതായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ കാലഘട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേസ് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് ചിലപ്പം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുള്ളത് ഹോട്ടൽസിലും ഹോസ്റ്റൽസിലും ഒക്കെ തന്നെ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെമ്മറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും വിളിച്ച് പറയൂ കേട്ടോ. 5000997 മെസ്സേജും അയക്കാം, 444-9174 ലേക്ക് വിളിച്ചും പറയാം. ആൻഡ് ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Home delivery.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. റമീസിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം അതിഗംഭീരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബർത്ത്ഡേസ് ഒക്കെ ഏത് സമയത്തായിരുന്നു? ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന സമയത്തായിരുന്നോ, അതോ നേരെ തിരിച്ച് ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബർത്ത്ഡേ ഏതാണെന്നൊക്കെ ചോദിച്ചു. അതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ടാവാം, അവരെ പറഞ്ഞു തരില്ല, വെക്കേഷൻ സമയത്തായിരിക്കും മോസ്റ്റ്ലി അവരുടെ ബർത്ത്ഡേ വരുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ എനിക്കിവിടെ ആദ്യം റമീസിന്റെ മെസ്സേജാണ് വന്നത്. റമീസ് ഓർമ്മിപ്പിക്കല്ലേ, ഹോസ്റ്റലിൽ കിട്ടിയിട്ടുള്ള അടിയുടെ കണക്ക് എൻ്റെ പൊന്നോ. ആ സമയത്തെ ഓരോ എനിക്ക് തോന്നുന്നു വാട്ടർ ബലൂൺ എന്നാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ആ ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്കും അതിൻ്റെ കൂടെ മൊട്ടേറും, ഓ അതൊക്കെ ഓർക്കുമ്പോൾ ആ സമയത്തുള്ളവരെയൊക്കെ ഇപ്പം കൈ കിട്ടിയാൽ അടിക്കാൻ തോന്നും. പക്ഷെ എന്ത് ചെയ്യാൻ, അവരൊക്കെ നല്ല മെമ്മറീസ് അല്ലേ തന്നത്. അവരുടെ കണ്ണ് വെട്ടിച്ച് ഓടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവന്മാര് വരുന്നതിന് മുൻപേ മുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ തത്രപ്പാടുകൾ പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഓ അങ്ങനെ ഓക്കെ, അവര് വരുന്നതിന് മുമ്പ് മുങ്ങണല്ലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ മെമ്മറീസ് ആയിട്ട് എടുത്തു പറയാൻ. Those beautiful days in my life എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ആബിദിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഷ്ടമി. ഇന്ന് ഞങ്ങളുടെ ആബിദ് സുൽഫത്ത് രണ്ടുപേരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 8 വർഷമായി എന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അച്ചോടാ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കപ്പിൾസ്. അപ്പൊ എന്തായാലും രണ്ടുപേരെടുത്തും എന്റെ വക ആ ഒരു വിഷസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ആനിവേഴ്സറി വിഷസും പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM ലക്ഷ്മിയാണ് കൂടിയുള്ളത്. അങ്ങനെ ചില ആൾക്കാർക്ക് ഹോസ്റ്റലിലേക്ക് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഓർമ്മ വന്ന് കാണും, അല്ലെങ്കിൽ സ്കൂൾ സമയത്തേക്ക് ഓർമ്മ വന്ന് കാണും. ഇൻ ബിറ്റ്വീൻ ചിലരൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വെക്കേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരെ പറ്റാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കും. ഇഷ്ടടാ എനിക്ക് മാത്രം എന്താ ബർത്ത്ഡേ ഇങ്ങനെ വരുന്നത്. ഇത് ശരിയാണ്, ചില സമയത്ത് അങ്ങനെയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാ ബർത്ത്ഡേ ബോയ്സ് ആൻഡ് ഗേൾസിനും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഒപ്പം നമ്മുടെ സ്വന്തം ലിയോ ആൻഡ്രൂസ് ലിയോ മെസ്സിക്കും.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: വെൽക്കം ബാക്ക് ഹോം ഡെലിവറി ഗേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അശ്വമിയാണ് കൂടെയുള്ളത്. എല്ലാവരും ഇന്നത്തെ ദിവസം അടുത്ത ആ ഒരു മാച്ചസ് ഒക്കെ കാണാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിനെ സംബന്ധിച്ച് 10 മണിയാകുമ്പോഴത്തേക്കും അതിഗംഭീരമായിട്ടുള്ളൊരു മാച്ചിന് വേണ്ടിയിട്ട് ഖത്തർ ഫാൻസ് റെഡിയാണ്. അവിടെ ഈവൻ അങ്ങ് കളിക്കളത്തിലാണെങ്കിൽ പോലും ഖത്തറിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് ഖത്തറിൽ നിന്നും പോയിട്ടുണ്ട്. സോ ഖത്തർ ആൻഡ് ബോസ്നിയ തമ്മിലുള്ള ആ ഒരു മത്സരം കാണാനായിട്ട് 10 മണിക്ക് നമുക്ക് തയ്യാറായി നിൽക്കാം. അത് കഴിഞ്ഞാൽ എനിക്കൊന്ന് 10 മണിയുടെ ആ ഒരു മാച്ച് കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ഡിന്നറൊക്കെ ഈ പറഞ്ഞ പോലെ നേരത്തെ ആക്കിയിട്ട് ഖത്തറിൻ്റെ മാച്ച് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഒരു കോഫി ബ്രേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ മാച്ചാണ് സ്കോട്ട്ലൻഡുമായിട്ട് 1 മണിക്ക്. അപ്പോൾ അത് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം തീരെയില്ല, ഇൻ ബിറ്റ്വീൻ ചെറിയൊരു കോഫി ബ്രേക്ക് മാത്രമാണുള്ളത്. പക്ഷേ ഇവിടെ സമയം ഇഷ്ടം പോലും ഉണ്ട്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കണം റേഡിയോസിനോ ആൻഡ് ഓൾസോ അവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. പക്ഷേ ഡിജിറ്റലിലേക്ക് എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വർഷത്തെ ആ ഒരു ചാമ്പ്യൻസ് ആരാണ്, അല്ലെങ്കിൽ ആ ഒരു കിരീടം ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്, ആ ഒരു ഒരു ട്രോഫി ആരാണ് ഉയർത്താനായിട്ട് പോകുന്നത്. ഇതിനൊക്കെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാമ്പ്യന്മാരാരാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രെഡിക്ഷൻസ് പറയാം. 5000917 ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മെസ്സേജ് അയക്കുന്നത് ഓക്കെ, നേരെ പോയി ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിൽ അത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്ത് അതിനോടൊപ്പം തന്നെ അത് ഷെയർ ചെയ്ത് ആൻഡ് ഓൾസോ ഫോളോ ചെയ്യാൻ മറക്കരുത് റേഡിയോസിനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോണാണ് കയ്യിലേക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഐഫോൺ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് ടാഗ് യുവർ 3 ഫ്രണ്ട്സ് ആൻഡ് ഫോളോ റേഡിയോസിനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച്.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM ൽ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. നല്ല ചൂടാണ് പുറത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇന്നലെ രാത്രി കൂടി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പുറത്ത് ചൂടുമുണ്ട്. നല്ല പോലെ വെള്ളം കുടിക്കണം, കാരണം അത്രയും ഹ്യൂമിഡിറ്റിയുടെ ഇടയിൽ ചൂടത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും വരെ എനിക്കൊന്നു. ഞാനിവിടെ ഇങ്ങനെ പറയുന്നു ഭയങ്കര ക്ഷീണം പിടിക്കുന്നു, എന്തോ ഒരു സുഖക്കുറവ് എന്ന് പറഞ്ഞപ്പോൾ അടുത്താൾ പറയാം ആ എനിക്കും സെയിം തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അടുത്താൾ അത് തന്നെ പറയുന്നു. ഓഫീസിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്കെന്നല്ല എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും. എനിക്കൊന്ന് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടാവും ക്ഷീണം പിടിക്കുന്നുണ്ടല്ലോ ക്ഷീണം പിടിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നേരെ പോയിട്ടൊരു നല്ല ഇലക്ട്രോലൈറ്റ് കുടിച്ചു നോക്കിക്കോ. പിന്നെ അതുപോലെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോക്കനട്ട് വാട്ടറിൽ കുറച്ച് ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. സോ മാക്സിമം നല്ലപോലെ ബോഡീനെ ഒന്ന് കൂളാക്കി വെക്കാനായിട്ട് ഓർക്കുക കേട്ടോ. ആ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്നലെ ആക്ച്വലി ആ ഹ്യൂമിഡിറ്റിയിലുണ്ടല്ലോ ഭയങ്കര സങ്കടം തോന്നിയെന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ആ ഹ്യൂമിഡിറ്റിയിൽ വണ്ടിയിലിരുന്നിട്ട് എ സി ഒക്കെ ഇട്ട് എങ്ങനെയിലാണ് പോകുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയ്യോ ചൂട് ചൂട് ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അകത്ത് കയറും. പക്ഷേ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരിപ്പോൾ ഉച്ചയ്ക്ക് ഒഫ്കോഴ്സ് ജോലി അധികം ഇല്ല ഈ ഒരു സമയമായതുകൊണ്ട് വെതർ കണ്ടീഷൻ. പക്ഷേ രാത്രിയിൽ ജോലി എടുക്കുന്ന സമയത്ത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും സഹിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കുറേ പേര് ഇന്നലെ ഞാനൊരു വക്കൂതിൽ പോയപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു അവരെന്ത് എന്തുമാത്രം ഇങ്ങനെ വിയർത്ത് ഒലിച്ച അവസ്ഥയായിട്ടാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് അവർ ആ ഒരു ഹ്യൂമിഡിറ്റിയിൽ നിൽക്കുകയാണ്. സോ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ എപ്പോഴും എപ്പോഴും ഡെലിവറി ബോയ്സൊക്കെ ചിലപ്പം വരുന്നുണ്ടാവും. അതിപ്പോൾ നമുക്കെന്നല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ വരുന്നുണ്ടാവും. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എപ്പോഴും പ്ലീസ് ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം പുറത്ത് വയ്ക്കാം. മേ ബി ഇഫ് ദേ ആർ ലൈക്ക് വെരി ടയേർഡ്, പറയാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഡെലിവറിക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാമല്ലോ, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ ബേർഡ്സിനെ കൺസിഡർ ചെയ്യുക, പുറത്ത് കുറച്ച് വെള്ളം വയ്ക്കാനായിട്ട് നോക്കുക. അവരും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലെ തന്നെ ഭയങ്കരമായിട്ട് ദാഹിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം കുടിക്കാനായിട്ടുള്ള മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആരെങ്കിലും ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവം എന്താണെന്ന് അറിയോ? ഈ ഹെഡ്സെറ്റ് പോലിട്ട് നടക്കാൻ പറ്റുന്ന പുതിയ ടൈപ്പ് ഒരു പോർട്ടബിൾ ഫാൻ വന്നിട്ടുണ്ടല്ലോ. ഹാ, ഈ ഒരു കണ്ടീഷന് വെതർ കണ്ടീഷന് അടിപൊളി ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. സാർക്കെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ കൊടുക്കാൻ മറക്കണ്ട.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
1: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: Chennai beats.
4: Tamil, head of the R.
5: In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
12: ഹോം ഡെലിവറി.
13: ഹോം ഡെലിവറിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാസിലിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചായ കുടിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ ചായ വേണ്ട എന്ന് വെച്ചിട്ട് ഇന്ന് കുടിച്ചില്ല, അതാണെന്ന് തോന്നുന്നു. ചെറിയൊരു തലവേദനയുണ്ട്, പിന്നെ ഈ ചൂടല്ലേ, അതുകൊണ്ട് ചായ വേണ്ടാന്ന് വെച്ചതാണ്. എനിവേ, ഈ ചൂട് ചൂട് എന്ന് പറയുമ്പോഴാണ് സൂര്യൻ്റെ ചൂട് നമുക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളുടെ ആ ഒരു താപനില സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റാക്കി അത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നടക്കാനായിട്ട് പറ്റും. അങ്ങനൊരു പരീക്ഷണം നടത്തിയിരിക്കുന്നത് അങ്ങ് അമേരിക്കയിലിരിക്കുന്ന എന്നാൽ കൊട്ടാരക്കാരനായിട്ടുള്ള ഡോക്ടർ വിനോയ് തോമസ് ആണ് കേട്ടോ. അപ്പോൾ വിനോയുടെ പുതിയ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഡ്രസ്സ്. ആ ഡ്രസ്സിൻ്റെ താപനില കറക്റ്റായിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ടൗണിൽ ചുട്ടുപൊള്ളുന്ന ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കാറിൻ്റെ AC എന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം എത്തുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാൻ പോലും നമുക്ക് ഭയങ്കരമായിട്ട്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ചൂടത്ത് നിങ്ങളൊരു മെട്രോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നൊരു സ്ഥലത്ത് വരെ പോകണം എന്നുണ്ടെങ്കിൽ 10 തവണ ആലോചിക്കും. അതുപോലൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെ വസ്ത്രങ്ങളിലൂടെ നിയന്ത്രിച്ചാലോ ആ ഒരു എന്താ പറയുക കൂളിംഗ് എഫക്റ്റ് വസ്ത്രങ്ങളിൽ കൊടുത്താലോ എന്ന് വിനയ് നോക്കിയത്. അങ്ങനെ ചൂടൊരു ഡ്രസ്സിലേക്ക് ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു ടെക്നിക്കാണ് ആൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്താ അല്ലേ, അങ്ങനെ നമുക്ക് നമ്മളുടെ ഡ്രസ്സിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു തണുത്ത വെള്ളം അല്ലെങ്കിൽ കുറച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരുന്ന് കുറച്ച് നേരം വെള്ളം കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റ് ആവേണ്ട സമയമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര ചൂടത്തോടെ നടക്കാതിരിക്കാൻ നോക്കുക.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: Let's play football.
1: Football Mania.
2: അർജന്റീന ഓസ്ട്രിയ മത്സരം കൃത്യം 38-ാം മിനിറ്റിൽ ചരിത്രം പിറക്കുന്നു. സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ആ ചരിത്ര ഗോൾ സംഭവിക്കുന്നു. മെസ്സിയുടെ ലോകകപ്പിലെ 17-ാം ഗോൾ, അതും വിഖ്യാതമായ ഇടങ്കാലൻ ഷോട്ടിലൂടെ. മുൻ ജർമ്മൻ സ്ട്രൈക്കർ മിറോസ്ലോവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടക്കുന്നു. 2-ാം ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി തന്റെ ഗോൾ നേട്ടം 18-ആയി ഉയർത്തി.
0: Let's play football.
1: Football Mania.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെന്റോ 91.7 FM-ൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് രാത്രി 10 മണിക്ക് ഖത്തറിന്റെയും ബോസ്നിയയുടെയും മാച്ച് മാത്രമല്ല, ഇവൻ 1 മണിക്ക് സ്കോട്ട്ലൻഡ് ബ്രസീലിന്റെ മാച്ചും അത് കഴിഞ്ഞ് മൊറോക്ക ഹൈത്തിയുടെ മാച്ചും തമ്മിൽ ഈ പറഞ്ഞ 1 മണിക്ക് തന്നെ രണ്ടും ആൾട്ടർനേറ്റീവ്ലി നടക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും മാച്ച് കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരിക്കും. അതേ എക്സൈറ്റ്മെന്റിൽ തന്നെ ഒരു ഐഫോൺ കിട്ടുന്ന കാര്യത്തെ കുറിച്ചിട്ടും കൂടി പറയട്ടെ.
2: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: സൊ ബേസിക്കലി നേരെ ചെല്ലുക നമ്മളുടെ റേഡിയോസിനോടെ ആ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക്. അവിടെ ഓൾറെഡി കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, പോസ്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. അതിൽ ആൻസർ നൽകുന്ന സമയത്ത് പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ റേഡിയോസിനോ ആൻഡ് ഓൾസോ സിറ്റി എക്സ്ചേഞ്ച് അലോങ് വിത്ത് ഫോളോ. ഈ ഒരു രണ്ട് ഇതും ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് 3 ഫ്രണ്ട്സിനെയും ടാഗ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രെഡിക്ഷൻ എന്താണോ ആ പ്രെഡിക്ഷൻ മാത്രം അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. നേരെ ചെന്നോളൂ റേഡിയോസിനോ ഇൻസ്റ്റഗ്രാമിലേക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ബി എ പാർട്ട് ഓഫ് അവർ ഫുട്ബോൾ മാനിയ. ഫുട്ബോൾ മാനിയയുടെ ഇതായിട്ട് നമ്മൾ ഒരുപാട് കഥകൾ, ഒരുപാട് അപ്�േറ്റുകൾ എല്ലാം നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിലേറ്റഡ് ടു ദ ഫിഫ വേൾഡ് കപ്പ് 2026.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
3: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
9: in association with
10: Doha Bank.
9: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Hi, Namaskaram. I'm Nadirsha.
13: You're listening to
14: Radio Suno.
12: Radio Suno. Get it.

നല്ല രീതിയിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാനുള്ള സമയമായിരിക്കാണ്. ആ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 15 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ, കാരണം നമ്മൾ കൂടുതൽ പണിയെടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നാന്ന് വിചാരിക്കുക. ഈ ഒരു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്ന കുറച്ച് അധികം സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ഓയിലി സ്കിന്നിന് ആദ്യം പറഞ്ഞുതരാം കേട്ടോ. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്പൂൺ വീതം നാരങ്ങ നീരും തേനും കൂടി എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഈ തേനിലേക്ക് ആ നാരങ്ങ നീര് നന്നായിട്ട് ഒന്ന് രണ്ടും കൂടി ഒന്ന് മെൽറ്റായി സെറ്റായി റെഡിയായി വരണമല്ലോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിച്ച് ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക കേട്ടോ. ആ വെള്ളയും കൂടി എടുത്ത് അതിലേക്ക് ഈ ഒരു മിക്സ് ചേർത്തിട്ട് ആണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്, അതായത് ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ട ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് രണ്ടും ഒഴിച്ച് കഴിഞ്ഞാൽ അത് കട്ട കട്ടയായിട്ടിരിക്കും, അതങ്ങോട്ടേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാകം വരത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തേനും അതുപോലെ നാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് അത് മുട്ടയുടെ വെള്ളയിൽ ചേർക്കാൻ പറഞ്ഞത്. അതിനുശേഷം ഇത് നന്നായിട്ട് മുട്ടയുടെ വെള്ള ഉൾപ്പെടെ ഉള്ള ഈ ഒരു മിക്സ് മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റ് അത്രയും മതി. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഇത് കഴുകി കളയാൻ കേട്ടോ. അത് ലൂക്ക് വാം വാട്ടറോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറോ ഒന്നും പാടില്ല, നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ഇത് ഭയങ്കരമായിട്ട് ഈ എണ്ണമയം മാറ്റാനും ഒക്കെ തന്നെ സഹായിക്കും. ഇനി ഒരു ഫേസ് പാക്കും കൂടി പറഞ്ഞുതരാം. ഇതൊരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ്. ഇത് ഞാനീ പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഭയങ്കര ഓയിലി സ്കിൻ ഉണ്ടാവും ആൾക്കാർക്ക്, ഭയങ്കരമായിട്ട് ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടൊന്ന് മുഖം കൂൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം നല്ല രീതിയിൽ ഉടച്ച് സെറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അതിങ്ങനെ പേസ്റ്റ് രീതിയിലേക്ക് ആ നേന്ത്രപ്പഴത്തിനെ ഉടച്ചെടുക്കുക. അതിലേക്ക് തേൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖത്ത് നല്ല രീതിയിൽ എല്ലായിടത്തും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴുത്തിലും കൂടി, നമ്മളെപ്പോഴും പറയാറില്ലേ മുഖത്ത് എന്തിട്ടാലും കഴുത്തിനെ വിട്ടുപോകാൻ പാടില്ല, കഴുത്തിലേക്കും കൂടി ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക, അതായത് ലൂക്ക് വം വാട്ടർ ബേസിക്കലി. അത് മതി, കൂടുതൽ ചൂട് പാടില്ല. നമുക്കൊക്കെ ഇപ്പോൾ പൈപ്പിലെ വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ആ ചൂടുവെള്ളം കുറച്ച് നേരം പിടിച്ചു വെച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂട്ടോ, അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് മുഖത്ത് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഹൈഡ്രേഷനും കിട്ടും, അതിൻ്റെ കൂടെ ഒരു ബ്രൈറ്റ്നസ്സും കിട്ടും. എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് 2 സാധനം അല്ലേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
4: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക്. നമ്മൾ എന്തായാലും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഫിഫ ലോകകപ്പിലെ ഓരോ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെ പരിചയപ്പെടാനും അതിനോടൊപ്പം തന്നെ അവരുടെ അവിടുത്തെ ക്വിസീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇന്ന് നമുക്ക് പോകാം ബോസ്നിയ ആൻഡ് ഹെർസഗോവിനിയ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ് ഭാഗത്തുള്ള ഒരു കൺട്രിയിലേക്ക്. അതായത് ഇന്ന് രാത്രി 10 മണിക്ക് നടക്കുന്ന ഖത്തറുമായിട്ടുള്ള മത്സരം ഈ ഒരു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോസ്നിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ലാംഗ്വേജസ് ഉണ്ട് കേട്ടോ. അതായത് ബോസ്നിയൻ ലാംഗ്വേജ് ഉണ്ട്, ക്രൊയേഷ്യൻ ലാംഗ്വേജും സെർബിയൻ ലാംഗ്വേജും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ചുറ്റുപെട്ട് കിടക്കുന്ന ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം ഈ ലാംഗ്വേജസൊക്കെ അവർ സംസാരിക്കാറുണ്ട്. 3.2 മില്യൺ പീപ്പിളാണ് അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നതും. മേജർ സിറ്റി ഇപ്പോൾ ബഞ്ചാലുക്ക അല്ലെങ്കിൽ തുസ്ല എന്നൊക്കെ പറയുന്ന മേജർ സിറ്റീസ്, മോസ്റ്റർ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത്. എനിവേ, ഈ ഒരു ഭാഗത്തെ ഒരു ക്വിസീനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഓട്ടമൻ, കുറച്ച് മെഡിറ്റേറിയൻ സെൻട്രൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഗ്രിൽഡ് മീറ്റും പിന്നെ സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റൂ, ഫ്രഷ് ബ്രെഡ്, ഡെയറി പ്രൊഡക്ട്സ്, പിന്നെ കുറേ വെജിറ്റബിൾസ് ഇതൊക്കെയാണ് അവർക്ക് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഷസിൽ ഏറ്റവും ഫേമസ് ആയ ഡിഷസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എഗെയിൻ ഞാൻ എല്ലാ ദിവസവും എടുത്ത് പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഓരോ അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഭക്ഷണങ്ങൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ ആ സീയുടെ മുകളിലൊരു വരയുണ്ടാവും. അപ്പോൾ അത് ഛ എന്നാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ചിലയിടത്തൊക്കെ ഛ ആണ്, ചിലടത്ത് ഛ ആണ്. അങ്ങനെ ഓരോരോ പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ പോലും ഛവാപ്പി എന്ന് പറയുന്ന ഒരു ഗ്രിൽഡ് ആയിട്ടുള്ള മീറ്റ് സോസേജ് പോലെ ഇരിക്കും കേട്ടോ ആ ഒരു സംഭവം. അതിൻ്റെ കൂടെ തന്നെ ഫ്ലാറ്റ് ബ്രെഡും ചോപ്ഡ് ഓണിയൻസും അതുപോലെ ഡെയറി സ്പ്രെഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ചവാപ്പി എന്ന് പറയുന്ന അവരുടെ ഒരു മെയിൻ ഡിഷ്. പിന്നെ ബുറക്ക്, ബുറക്ക് അതും എഗെയിൻ ഒരു മീറ്റിൻ്റെ ഒരു സംഭവം തന്നെയാണ്. അത് കുറേ കൂടി വെറൈറ്റി രീതിയിൽ ഇപ്പോൾ ചീസിലും പൊട്ടച്ചോയിലും ഒക്കെ തന്നെ അവർ പല രീതിയിൽ അതിനെ ഉണ്ടാക്കുമ്പോൾ പല പല പേരുകളാണ് അതിനെ വിളിക്കാറുള്ളതും. അത് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല, അത്രയ്ക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പേരുകളാണ്. ഞാനത് ശ്രമിച്ചു നോക്കട്ടെ. സിർണിക്ക, സെൽജാനിക്ക, ക്രോംപീർജ, ക്രോംപി റുഷ എന്നായിരിക്കാം അല്ലെങ്കിൽ റുഷ എന്നായിരിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. കൂടുതലൊന്നും അറിയണ്ട, പൊട്ടറ്റോ അത്രയും മതി. അതിന് കൂടെ പിന്നെ അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം ചിക്കൻ, വെജിറ്റബിൾസ് ഇതൊക്കെ ഇട്ടിട്ടുള്ള, ഓക്രയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തിക്ക് സൂപ്പുണ്ട്. അതിന് മെഗോവ ചോബ്ര എന്ന് പറയും. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇപ്പം ഡോൽമ, ജപ്രക്, ബക്ലാവ, നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ സ്വീറ്റ് ബക്ലാവയാണ്. അതൊരു ഓട്ടോമൻ റൂട്ട്സിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നട്ട് പാസ്ട്രി, നമ്മുടെ സാധാരണ ബക്ലാവ ഇവിടെ കഴിക്കാറുള്ളത് തന്നെയാണ് അവിടുത്തെയും. അങ്ങനെയൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള കുറച്ച് ഡിഷസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലം ഏതായിരുന്നു, ഈ മറന്നുപോയി. ആ ഒരു സ്ഥലത്തെ കറക്റ്റായിട്ടുള്ള കോഫിയുടെ ഒരു സ്പെഷ്യാലിറ്റിയും അവിടുത്തെ ആ പേരുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇന്ന് ഇവിടുത്തെയും ഒരു കോഫിയുടെ പേര് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് ഞാൻ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് സായി അഭയങ്കറിൻ്റെ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: സൂപ്പർ കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂപ്പർ കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
0: You are listening

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ. ഹോം ഡെലിവറി.
1: വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയിൽ നമ്മളിങ്ങനെ ചെറിയ സ്ഥലത്തെ ചില വിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്വിസീനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അവരുടെ ഒരു ചെറിയ ചെറിയ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഫിഫ ലോകകപ്പിലെത്തുന്ന ചില കൺട്രീസ്, അതിലൊന്ന് ഇന്ന് നമ്മൾ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനിയ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അവിടുത്തെ സാധനങ്ങൾ, അതായത് മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടുത്തെ കോഫിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ കോഫിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോസ്നിയൻ കോഫിയാണ് അവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അവരുടെ കൾച്ചറിൽ തന്നെ ഒരു കോഫി കൾച്ചർ ഉണ്ട്. കാരണം അവർക്ക് ആ ഒരു കോഫി ഇല്ലാതെ പറ്റില്ല. വലിയ ഗ്യാതറിംഗ് ആണെങ്കിൽ അവർ ഫുഡിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും കോഫി കോഫി കോഫി കോഫി കോഫി. ആൻഡ് കോഫി ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്, അതായത് നമ്മുടെ ഈ ചായപാത്രം എന്നൊക്കെ പറയുക പോലെ ഇവർ കോഫി ഉണ്ടാക്കുന്നത് ജസ്വ എന്ന് പറയുന്നൊരു സംഭവത്തിലാണ്. അത് എഴുതുമ്പോൾ ഷെസ്വ എന്നല്ല എഴുതുന്നത്, ഞാൻ എൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കി. സോ ആ ഒരു ഷെസ്വ എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞ് ഒരു സംഭവമാണ്, ലൈക്ക് ഒരു ഹാൻഡിൽ ഉണ്ടാവും, ഒരു ഒരു പ്രത്യേകതരം രീതിയിലാണ് ആ ഷെസ്വ കാണാനായിട്ട് അതിൻ്റെ ആ പാത്രം. സോ അതിലേക്ക് ഞാൻ ഈ കോഫിയുടെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റെസിപ്പി നോക്കുകയായിരുന്നു. ലൈക്ക് നോർമലി നമ്മൾ ഉണ്ടാക്കുന്നത് കട്ടൻ ചായ വളരെ പെട്ടെന്നാണല്ലോ.
2: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
0: ഡിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
1: അപ്പം എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്കും കൂടി പകരാമെന്ന് വിചാരിച്ചു. ഷെസ്വ എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ബോസ്നിയൻ കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 150 ml കോൾഡ് വാട്ടറാണ് വേണ്ടത്. ആൻഡ് 1 to 2 spoons ഓഫ് ഫൈൻലി ഗ്രൗണ്ട് കോഫി, അതും തുർക്കിഷ് സ്റ്റൈൽ ഗ്രൈൻഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഷുഗർ അഫ്കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്. ചിലത് അങ്ങനെ ഉണ്ടാക്കുന്നതിൽ നല്ല കയ്പായിരിക്കും, ഷുഗർ തീരെ കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഷെസ്വ എന്ന് പറയുന്ന പോട്ടിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യും. ഈ ബോയിൽ ചെയ്തിട്ട് ആ ഒരു ബോയിൽ നല്ല പോലെ ഇങ്ങനെ തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും അത് ആ ഒരു ചൂടിൽ നിന്നും ആ ഒരു ഷെസ്വനെ എടുത്ത് മാറ്റി അതിലേക്ക് കോഫി പൗഡർ ഇടും. ഈ കോഫി പൗഡർ ഇട്ടിട്ട് ഇളക്കൂല, കോഫി പൗഡർ ഇട്ടിട്ട് അങ്ങനെ അതങ്ങ് വിടും. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം അതൊന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തീയിൽ വെച്ചിട്ട് ആ കോഫിയുടെ ആ ഫുൾ എക്സ്ട്രാക്റ്റ് പുറത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ജെൻലി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ലോ ഹീറ്റിലേക്ക് മാറ്റി തിക്ക് ഫോം മുകളിൽ വരുന്നത് നോക്കിയിട്ട് എന്നിട്ടാണ് അത് റെഡിയായി എന്ന് മനസ്സിലാക്കി അതിനെ പതിയെ പുറത്തേക്ക് എടുത്ത്. അതായത് കട്ടൻ കാപ്പിയാണ് കേട്ടോ ഞാനീ പറയുന്നത്, നല്ല കടും കട്ടൻ കാപ്പി. ഓക്കെ, ഇതാണ് അവരുടെ ബോസ്നിയൻ സ്റ്റൈൽ കോഫി എന്ന് പറയുന്നത്.
2: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബിഎംആർ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
1: അങ്ങനെ ബിരിയാണി മക്കാനിയിൽ പോയി നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ വിട്ടോളൂ നമ്മുടെ ബർവ വില്ലേജിലേക്ക്. ഇപ്പം എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്, എനിക്കൊരിടത്ത് എത്താനുമുണ്ട്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ വഴിയെ പിന്നെ കേൾക്കാനും പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ചധികം മാച്ച് വിശേഷങ്ങളുമായി വൈകുന്നേരം 4 മണിക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: Matinee Classics.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: Let's play football.
4: Football Mania.
0: പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറുക എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും ത്യാഗവും ചേർന്ന് പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം കരുതിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മടങ്ങി വന്നു. അവൻ കഴിഞ്ഞുവെന്ന് വിമർശകർ എഴുതിയപ്പോൾ ഗോൾ വലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തി. ഇനി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ഈ ലോകകപ്പിലും കണ്ടത് ആ കാഴ്ച തന്നെയാണ്. ഈ ലോകകപ്പിലെ ഓരോ റൊണാൾഡോ സെക്കൻഡുകളും മനോഹരമായി ആസ്വദിക്കാം. ഇനിയും ഒരു ഇതിഹാസം ഇതുപോലെ പിറക്കില്ലെന്ന ഉറപ്പോടെ.
5: Matinee Classics.

0: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ട് കൂടിക്കൊണ്ടേയിരിക്കാം.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: എട്ട് ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ഇന്ദ്രൻസും തെന്നിന്ത്യൻ താരം മധുബാലയും ആദ്യമായി ഒന്നിക്കുന്ന ഒരു സിനിമ. ഈ ഒരു അനൗൺസ്മെന്റ് വന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു, ഏതാണ് ഈ സിനിമ, ആരാണ് സംവിധാനം ചെയ്യുന്നത് എന്ന്. ചിന്ന ചിന്ന ആസൈ എന്ന പേരോടുകൂടിയാണ് ആ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സംവിധാനം വർഷ വാസുദേവാണ്. സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ചിന്ന ചിന്ന ആസൈ മൂവിയുടെ എഡിറ്ററായ റെക്സൻ ജോസഫ് ആണ്. റെക്സൻ, സ്വാഗതം ആറ്റിനി മാഷപ്പിലേക്ക്. ചിന്ന ചിന്ന ആസൈ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് പിന്നിലുള്ള ആ ഒരു വർക്കിനെ കുറിച്ച് എന്താണ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: വളരെയധികം സന്തോഷമുണ്ട്. നല്ല റിവ്യൂസ് ആണ് വരിക. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാടും കേരളം ഒന്നിച്ചാണ് റിലീസ് ചെയ്ത്. ഇപ്പൊ അത് ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് റിലീസ് ആവുന്നു, വളരെ സന്തോഷം. ജി സി സിയിൽ എനിക്ക് തോന്നുന്നു 25-ാം തീയതി പോലെ ജി സി സി റിലീസ് ആവുന്നുണ്ട് പടം. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഒരു വളരെ വലിയൊരു പടമല്ല, വളരെ കൊച്ചു പടം, പീസ്ഫുൾ ആയ ഒരു പടമാണ്. അത് എല്ലാവരും ഏറ്റെടുത്തു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഈ പടത്തിന്റെ ഷൂട്ടിന്റെ ഫുൾ ടൈം ഞാനും നമ്മുടെ പടം ഫുള്ള് വാരണാസിയിലാണ് നടക്കുക. ഏകദേശം ഞാൻ ഈ പടത്തിന്റെ ഷൂട്ടിന്റെ ഫുൾ ടൈം വാരണാസിയിൽ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഇവരൊക്കെ അഭിനയം നേരിട്ട് കാണാനും നന്നായിട്ട് എന്താ പറയാ ആസ്വദിക്കാനും പറ്റിയെന്ന് പറയാട്ടോ. കൂടാതെ എഡിറ്റ് ടേബിളിലേക്ക് വരുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അവരെ നമ്മളെന്താണോ ഒരു പേസ്, നമ്മുടെ എഡിറ്റിന്റെ പേസ് എന്ന് പറയുള്ളൂ, എഡിറ്റിന്റെ ഒരു മൂഡ്, എഡിറ്റിന്റെ പേസ് എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്റർചാൻഡൊക്കെ ചില റിയാക്ഷൻസോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എഡിറ്റിൽ തന്നെ നമുക്കൊരു ഒരു ഒരു ഹാപ്പിനെസ് മനസ്സിലുണ്ടാവുമായിരുന്നു. അപ്പോ മധുബാലയാണെങ്കിലും വളരെ സെറ്റിലായിട്ട് വളരെ ഇപ്പം വർഷിക്ക് ഈ രണ്ട് ക്യാരക്ടറിനെ കുറിച്ച് വളരെ അധികം എന്താ പറയാ വളരെ ക്രിസ്പ് എന്ന് പറയുന്നത് വളരെ ക്രിസ്പായിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ അതിന് എങ്ങനെ പോകണം, എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് വരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല വിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ വിഷൻ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് നമ്മുടെ എഡിറ്റിംഗ് ടേബിളിൽ നമുക്ക് മനസ്സിലായത് വളരെയധികം സന്തോഷമായിരുന്നു.
0: വർഷ വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലെ വനിതാ സംവിധായികമാരെ വളരെ കുറവാണ്. അപ്പൊ വർഷ എന്ന സംവിധായികയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്?
1: ഇപ്പൊ വർഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്, ഞങ്ങൾ 9 വർഷത്തോളം അടുത്തറിയാവുന്ന സുഹൃത്തുക്കളാണ്. അപ്പൊ സ്വാഭാവികം കുറച്ചും കൂടെ അതെനിക്ക് ഈസി ആയിട്ടാ തോന്നിയത്, കാരണം കോൺവെർസേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയത് ഞങ്ങൾ തമ്മിലാണ്. കാരണം അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നതും സുഹൃത്തുക്കളായതിന്റെ പേരിൽ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം എഡിറ്റിംഗ് ടേബിളിൽ ഞാൻ പറഞ്ഞില്ലേ വർഷയ്ക്ക് നല്ലൊരു വിഷൻ ഉണ്ട്, അവള് തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ വർഷ തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റും. അപ്പം ഒരു എഴുത്തുകാരി ഒരു ഡയറക്ടർ ആവുന്നതിന്റെ ഒരു ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആയിട്ട് വർഷയ്ക്ക് അത് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പടം എന്ന് പറയുന്ന ഒരു വൺ ഡേ നടക്കുന്ന സ്റ്റോറിയാണ്. അപ്പം അത് അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒത്തിരി ഒത്തിരി നമ്മുടെ പടത്തിന്റെ ഒരു തലത്തിൽ നിന്ന് വേറെ തലത്തിലേക്ക് പടം അങ്ങ് ട്രാവൽ ആവണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ പ്രേക്ഷകരിലേക്ക് ഒരു ഒരു മടുപ്പ് കൂടാതെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ കാര്യമാണ്. അത് വർഷ ആ എഴുത്തിൽ അത് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റി. അത് ഷൂട്ടിന്റെ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും വളരെ നന്നു ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ ഈ പറയുന്നത് ഒരു ഒരു നമ്മുടെ മലയാളത്തിൽ ഏടിയതായിട്ട് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്ന ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ ഉള്ള നിലവിലുള്ള ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരായിരിക്കും വർഷ എന്നാണ് ഞാൻ മനസ്സിലാക്കി.
0: ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എഡിറ്റർ റെക്സൻ ജോസഫ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് റെക്സന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ ആ ഒരു സീക്രട്ട്? അതുകൂടി നമുക്കൊന്ന് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മൾ കേൾക്കുന്ന പാട്ട് റോജയിലെ ചിന്ന ചിന്ന ആസൈ തന്നെയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഇന്ദ്രൻസും മധുബാലയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ചിന്ന ചിന്ന ആസൈ. ഈ സിനിമയുടെ എഡിറ്റർ റെക്സൻ ജോസഫ് ആണ് നമ്മളുടെ കൂടെ വിശേഷങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സെറ്റിലെ മധുബാല മാമിനെ ഒക്കെ കണ്ട സമയത്ത് റോജയും യോധയും ഒക്കെ മനസ്സിലേക്ക് എത്തിയോ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ റോജ അല്ലെങ്കിൽ എല്ലാ സിനിമകളും നമ്മൾ അവരെ കണ്ട് അവരുടെ എനിക്കൊന്നും റോജക്കാരും കൂടുതൽ എനിക്ക് പെട്ടെന്ന് റോജ അപ്പോൾ ഉറപ്പായിട്ടുണ്ടെങ്കിലും യോധയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. റോജയിലെ മൊത്തത്തിൽ ത്രൂ ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പോ അവരെ അടുത്ത് കാണാൻ പറ്റിയെങ്കിലും അടുത്ത് കാണാൻ പറ്റുക എന്നുള്ള അടുത്ത് കാണാൻ പറ്റിയപ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ ഇതായിരുന്നു. കൂടാതെ അവരുടെ ഒരു അഭിനയം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ അവർ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോ വളരെയധികം സന്തോഷമായിരുന്നു.
0: അതുപോലെ ഇപ്പൊ ഇന്ദ്രൻ സാറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ തമിഴ്നാടും ഇന്ദ്രൻ സാറ്റിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത്രമാത്രം ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു പീക്കിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ ഏറ്റവും നല്ല സമയമായിട്ടാണ് ഞാനും കൂട്ടുന്നത്. കാരണം ഇന്ദ്രൻ സാറ്റിന് ഈ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പടം റിലീസ് ആ കറക്റ്റ് ടൈമിൽ നമ്മൾ പറയില്ല, ടൈമിൽ എല്ലാം നടക്കും എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കറക്റ്റ് ടൈമിൽ ഈ പടം റിലീസ് ആയി എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ദ്രൻ സാറ്റിന്റെ ഒരു ഇപ്പൊ നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലതായിരുന്നു. കറുപ്പിന്റെ ഒരു വിജയത്തിൽ നിൽക്കുന്നു. അപ്പം അതോടുകൂടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും പടം നമ്മൾ അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വരിക. അവിടെ കാണുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ അഭിനയത്തെ കുറിച്ച് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആളങ്ങ് ചെയ്തോളും. പിന്നെ നമ്മുടെ ക്യാരക്ടറിന്റെ മാധവൻ മാഷെന്നാണ് ആളുടെ ക്യാരക്ടർ. അത് എനിക്ക് വന്ന റിയൽ ലൈഫിൽ ഇന്ദ്രൻ സാറ്റിന്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഭയങ്കരമായി അഭിനയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് നാച്ചുറൽ ആയിട്ട് വരുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇന്ദ്രൻസായിട്ട് ചെയ്യുന്ന കാണുമ്പോ വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു. മധുബാല അമ്മയും ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇന്ദ്രൻസായിട്ടും ചില സീക്വൻസ് ഒന്നിച്ച് അഭിനയിച്ചപ്പോ ഇന്ദ്രൻസായിട്ട് അഭിനയിക്കുന്നില്ല എന്ന് തോന്നി എന്നുള്ള ചില കമന്റുകൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും നമുക്ക് തോന്നുന്നു ഇന്ദ്രൻ സാറിന് സിമ്പിളായിട്ടൊരു സിമ്പിൾ അടങ്ങ് ചെയ്തു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം.
0: ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാർ സിനിമ ജനിക്കുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താണ് എഡിറ്റിംഗ് ടേബിളിൽ സംഭവിക്കുന്ന മാജിക്? എന്താണ്
1: ഇപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സിനിമകളുടെയും നമ്മളൊരു ഇപ്പം നമ്മള് പണ്ടൊക്കെ എന്ന് പറയുന്ന അറിയാലോ, പണ്ടൊക്കെ നമുക്ക് ഇപ്പൊ സ്പോട്ട് എഡിറ്റിംഗ് എന്നുള്ളൊരു മേഖല ഉള്ളത് കൊണ്ട് കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ലൊക്കേഷൻ അതിനെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത് എഡിറ്റിംഗ് ടേബിൾ വരുമ്പോ നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ക്രിസ്പ് ആക്കുന്ന കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ഫീച്ചേഴ്സ് എത്രത്തോളം അളവിൽ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും, ഏതൊക്കെ കളയാൻ പറ്റും. ഇപ്പൊ ചില സിനിമകളൊക്കെ നമുക്ക് അറിയാലോ, ഒരു ദൈർഘ്യം കൂടുതലുള്ള സിനിമകൾ വരുമ്പോ അത് എങ്ങനെ നമ്മൾ കറക്റ്റ് പ്രേക്ഷകരിലേക്ക് ദൈർഘ്യം കുറച്ചുകൊണ്ട് കഥ പോവാതെ നമ്മൾ അത് ക്രിസ്പ് ആക്കി എടുത്തെടുക്കുക എന്നുള്ള കാര്യമുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാം ഇപ്പൊ ചില ആർട്ടിസ്റ്റുകളൊക്കെ ചില ആർട്ടിസ്റ്റുകൾക്ക് ഒരു റിയാക്ഷൻസോ അവരുടെ ഒരു അവർ ചെയ്തേക്കുന്ന മീറ്ററിന് അങ്ങോട്ട് പോവാ അല്ലെ ഇങ്ങോട്ട് പോവാ എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് ഏതാണോ ഒരു മീറ്റർ വേണ്ടേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു എഡിറ്റർക്ക് അത് ജഡ്ജ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ സീനും നമ്മൾ അത്രത്തോളം ഓരോ ഷോട്ടുകളും ഓരോ സീനല്ല ഓരോ ഷോട്ടുകളും അത്രത്തോളം ശ്രദ്ധിച്ച് അവർക്ക് എന്താണ് വേണ്ടത്, അത് നമുക്ക് ആ സീൻ വർക്ക് ആവുന്നുണ്ടോ, കാണുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന താരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അത്രത്തോളം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡിറ്റേബിൾ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എന്ന് പറയുന്ന പോലെ നമുക്കൊരു സീൻ വർക്കായില്ല, പക്ഷെ ആ സീന് നമുക്ക് ഡിറ്റേബിൾ ആ സീനെ ഷൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ആവാത്തൊരു സീൻ എഡിറ്റിംഗ് ടേബിൾ ഉറപ്പാണ് നമുക്ക് വർക്ക് ആക്കാൻ ഒരു പക്ഷെ കഴിയാം, അത് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എഡിറ്റിംഗ് ടേബിളാണ് സിനിമ ഉണ്ടാവുന്നത് പറയുന്ന വലിയ റീസൺ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. മുന്നിൽ
1: ഇടുക്കിയാണ് സ്വദേശം, ഇടുക്കിയിലാണ് വീട്, വെള്ളത്തോളിൽ എന്ന് പറയും. ഇപ്പൊ 15 വർഷമായിട്ട് എറണാകുളം തന്നെയാണ് സിനിമ തുടങ്ങിയതാണ്, ഇങ്ങോട്ടാണ് ഇവിടെയാണ് ഉണ്ടാവുക.
0: അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ റക്സിനെ തേടി എത്തട്ടെ. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു കേട്ടോ.
1: വളരെ സന്തോഷം, വിളിച്ച് സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇനി സംസാരിക്കാൻ പറ്റട്ടെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി.
0: താങ്ക് യു. എഡിറ്റർ റെക്സൻ ജോസഫ് ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. ചിന്ന ചിന്ന ആസൈ എന്ന മൂവിയുടെ എഡിറ്ററാണ് അദ്ദേഹം. അപ്പൊ ഇന്നലെ നമുക്ക് നേരെ ചിന്ന ചിന്ന ആസൈ എന്ന പുതിയ സിനിമയിലെ പാട്ട് തന്നെ കേട്ടാലോ? കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: Hi everyone, this is Hari Charan here.
2: You're listening to
1: Radio Suno. Radio Suno, kettu kettu kootukodam.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: നല്ല സിനിമകൾ വരുന്ന സമയത്ത് പലപ്പോഴും നല്ല കുറിപ്പുകൾ എഴുതുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ബാലൻ സിനിമയെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാട്ടോ. പോസ്റ്റ് ഇങ്ങനെയാണ്: വിനോദയാത്രയുടെ സെറ്റിൽ വെച്ചാണ് ചിദംബരത്തെ ആദ്യമായി കാണുന്നത്. അന്ന് ചിദംബരം വെറും ബാലനായിരുന്നു. അനിയൻ ഗണപതി സിനിമയിൽ അഭിനയിക്കുന്നത് കാണാൻ അമ്മയോടൊപ്പം വന്ന ചേട്ടൻകുട്ടി. സിനിമയിൽ തന്നെയാണ് തനിക്കും താല്പര്യമെന്ന് ആ കുട്ടി അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിശയിപ്പിക്കുന്ന മൂന്നാമത്തെ സിനിമയുമായി ചിദംബരം നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു. ബാലൻ കണ്ടപ്പോൾ എനിക്ക് പി എൻ മേനോനെയും ഭരതനെയും കെ ജി ജോർജിനെയും ഒക്കെയാണ് ഓർമ്മ വന്നത്. ന്യൂജൻ സിനിമയെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള കാലമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് എന്ന് കരുതി പുറത്തിറക്കിയ പല സിനിമകളും നിലം തൊടാതെ പോകുന്നത് നമ്മൾ കണ്ടു. മനസ്സിനെ കൊളുത്തി വലിക്കുന്ന ഒരു വിഷയവും അത് ഭംഗിയായി പറയാനുള്ള മിടുക്കുമുണ്ടെങ്കിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയുണ്ടാകും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ബാലൻ. ഓരോ വാക്കും ഓരോ ഷോട്ടും എത്ര ശ്രദ്ധയോടുകൂടിയാണ് ചിദംബരം ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റാണ് സത്യൻ അന്തിക്കാട് എഴുതിയിട്ടുള്ളത്. ഈ സിനിമയുമായി സഹകരിച്ച എല്ലാവർക്കും എന്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു പോസ്റ്റ് കേട്ടോ. എത്ര വലിയൊരു അപ്രിസിയേഷൻ ആണല്ലേ സത്യൻ അന്തിക്കാടിനെ പോലെ ഒരു സംവിധായകൻ അങ്ങനെ എഴുതിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ ബാലൻ സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു വലിയ സന്തോഷ വിശേഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.
1: Head of the hour. In the art of Podumakulanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഡോക്ടർ ഓണർ, ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽഖോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
0: ഡോക്ടർ ഓണർ, ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഒരുപാട് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ, എസ്പെഷ്യലി ഇതാ പുതിയ പുതിയ സിനിമകൾ അനൗൺസ് ചെയ്യുന്നു. അനൗൺസ് ചെയ്യുന്ന മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ജോഡികൾ ഒന്നിക്കുന്നു. അങ്ങനെ കോമ്പിനേഷൻസ് ഒക്കെ തന്നെ നമ്മുടെ അരികിലേക്ക് വരാൻ പോകുന്നു. സോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് വിഷ് ചെയ്യുമ്പോൾ ഒരുപാട് സിനിമാ വിശേഷങ്ങളും പറയാനുണ്ട്. ഇനിയിപ്പോ ദേ നമ്മളൊരു വീക്കെൻഡിലോട്ട് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. സോ സിനിമാ പ്ലാൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം, അതിലോട്ടൊക്കെ നമുക്ക് വരാം. ബട്ട് ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് ഔട്ട് ദിയർ, എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് മറക്കണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എല്ലാവരും. സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം റൈറ്റ് ആഫ്റ്റർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
2: and
3: Google Podcast.
4: സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
5: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
4: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
5: മർസ, ബി ഫ്രഷ്, ബി യു.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: Relax and recharge with 917 Evening.
1: 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal gaadam vare, vaigittu 5 mani mudal.
6: 917 Evenings. Joy Alukas 917 Evenings.
7: Presented by Joy Alukas, world's favorite jeweler.
5: Powered by
8: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
9: In association with
10: Doha Bank.
9: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is Matine Masha, Matine. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar.
2: And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

സിനിമാലോകത്തെ വിശേഷങ്ങളുടെ നമ്മളിങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ആൻഡ് അറ്റ് ദ വെരി ഔട്ട്സെറ്റ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹർ ആദ്യ മലയാള സിനിമ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ വെരി ഫസ്റ്റ് മലയാളം സിനിമയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒഡിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ എന്ന പേരിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ്. സിനിമയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും എന്തായാലും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ അറിയാനായിട്ട് സാധിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും മഞ്ജു വാര്യറുമായിരിക്കും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെ ചിത്രം ഒരുങ്ങുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഹൊറർ പശ്ചാത്തലമുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള സൂചനകളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനിയും കുറച്ചേറെ സിനിമകളുടെ വിശേഷങ്ങൾ പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Sunno 91.7 FM Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ കമൽ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
3: കേട്ട് കേട്ട്

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനർ 91.7 എഫ്എംഎൽ മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ആൻഡ് ഹിയർ വി ഗോ, മറ്റൊരു ചിത്രം 3 July റിലീസിനൊരുങ്ങുകയാണ്. യെറ്റ് അഗൈൻ ഒരു ഹൊറർ ചിത്രവും കൂടി മലയാള സിനിമകളുടെ കൂട്ടത്തിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ്. 3 July തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള എന്നിവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുനർദം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച് അഭിലാഷ് വാര്യർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അരൂപി എന്ന പേരിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിന്റേതായിട്ടുള്ള ട്രെയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാക്ഷി ബദാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ്, ആദിത്യ രാജ്, മാത്യു രാജു, കണ്ണൻ സാഗർ, ജോജു ആന്റണി, സുജ റോസ്, ആൻ മരിയ, അർജുൻ മോഹൻ, രശ്മി, സംഗീത തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അമലാണ് ചിത്രത്തിന് സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. സോ മൈ പോയിന്റ് ഇസ് എക്സാക്ട്ലി ദിസ്: if you are a horror cinema person, yes, this movie is a must watch. appa our information kodi ningada arigilekke ettigiyana. Sandeepana kodi ullathu latest cinema visheshangalumayi on Kathas Happiness Frequency Radio Suno 91.7 FM. ketti kettu kootugudam.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: home. This is Matinee Masha, only on
8: Radio Sunoo 91.7 FM.
7: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar.
7: And
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പ് ഇൻ ദ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മെയ് മാസത്തിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ നമ്മുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ റിലീസ് ഡേറ്റ്, കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഉന്മാദം. പ്രശസ്ത എഡിറ്ററായ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രവും കൂടിയാണിത്. പനോരമ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഇറങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഷാഹി കബീറാണ്. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജ്ഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുക്കാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ പീതാംബരൻ, വിഷ്ണു, റെയ്ന രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേശ്വർ സുരേഷ് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ചിത്രം തിയേറ്ററുകളിലേക്ക് ഓഗസ്റ്റ് മാസം എത്തും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 7th ആസ് ഓഫ് നൗ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിത്രത്തിന് വേണ്ടിയിട്ട്. ബട്ട് ദെൻ ആ ഒരു ആന്റിസിപ്പേഷൻ തീർച്ചയായിട്ടും ഇസ് ഗോയിങ് ടു പേ ഓഫ്. ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. ആൻഡ് യെസ്, മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവും കൂടി നിങ്ങളുടെ അരികിൽ പങ്കുവെക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിനി മാഷപ്പിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ഒരുപാട് ഈവനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ലെറ്റ്സ് കാച്ച് അപ്പ് ദെൻ. ഒരു ചെറിയ ടാറ്റാ ബൈ ബൈ, വിൽ മീറ്റ് യു സൂൺ. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Tamil Fresh. Tamil Fresh. Tamil Fresh Song of the Hour. Fresh, fresh, fresh.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി മാച്ച് ദി മാഷപ്പ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സൂര്യനെ നായകനാക്കി വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന വിശ്വനാഥ് ആൻഡ് സൺസ്, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും അതിനോടൊപ്പം സോങ് ഒക്കെ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മമിതയാണ് അതിൽ നായികയായിട്ട് എത്തുന്നത്. എന്തായാലും അതിലെ ആദ്യ ഗാനം ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ 6 മില്യൺ വ്യൂസിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു ഗാനം. അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ജി വി പ്രകാശിന്റെ ആ ഒരു കമ്പോസിഷനിൽ ഇറങ്ങിയ പട്ടാമ്പൂച്ചി എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്, സിനിമയിലെ പാട്ടാണ് ഏറ്റവും ഗംഭീരമായിട്ട് ഇപ്പൊ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ടില് നായികയായിട്ട് എത്തുന്ന മമിത ബൈജുവിന്റെ നൃത്തം, അതായത് ഡാൻസ് സ്റ്റെപ്സ്, മെയിൻലി ദ ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിന്റെ ഒരു കൊറിയൻ ഓർ ചൈന വേർഷൻ, എനിക്ക് അറിയില്ല ഏതോ ഒരു ടീമിന്റെ ഒരു വീഡിയോ ആയിട്ട്, അവരുടെ ഒരു മ്യൂസിക് വീഡിയോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്തൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഷടാ ഒരുപോലെ കാണാനായിട്ട്, ഏകദേശം കേട്ടോ, ഏകദേശം ഒരുപോലെ നിൽക്കുന്ന സ്റ്റെപ്പുകൾ കളിക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. സമ്മതിക്കണം ആൾക്കാരെ, നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. 2026 ഓഗസ്റ്റ് 14 എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. പട്ടാമ്പൂച്ചി അതിഗംഭീരമായിട്ട് ഹിറ്റായ പോലെ തന്നെ ഇനി എന്തായാലും നമുക്ക് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാം. ഈ പട്ടാമ്പൂച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് വിജയുടെ ഏത് സിനിമയിലാണ് പട്ടാമ്പൂച്ചി എന്ന് പറയുന്ന പാട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇപ്പൊ മെസ്സേജ് അയക്കേ 5000 9170. അഷ്ടമിയാണ് കൂടെയുള്ളത്, മാറ്റിനി മാഷപ്പ്.

0: സൂക്ക് വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിൽ എത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
4: ദിസ് ഈസ് ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: മാജിനി മാഷപ്പിൽ വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറച്ച് മുൻപൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം വളരെ സിമ്പിളായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് സൂര്യ എന്ന് പറയുന്നത്. അങ്ങനെ സൂര്യയുടെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്ന മൂവി, ആ ഒരു മൂവിയിലെ സോങ് ആണ് പട്ടാമ്പൂച്ചി എന്ന് പറയുന്നത്. അതായത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവിയിൽ മമിത ബൈജുവാണ് ഓപ്പോസിറ്റിൽ ആക്ട്രസ്സായിട്ട് എത്തുന്നത്. എന്തായാലും ആ ഒരു പാട്ടിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ആ ഒരു ഏറ്റവും ഗംഭീരമായിട്ട് കിട്ടിയൊരു റീച്ചിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ പട്ടാമ്പൂച്ചി എന്നുള്ള പേരിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട് തമിഴില്, അത് വിജയുടെ പാട്ടാണ്. അത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടെങ്കിൽ പറയണേ എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റൈറ്റ് ആൻസർ അയച്ചു.
1: പട്ടാമ്പൂച്ചി കൂപ്പിടുമ്പോൾ പൂവേ ഓടാതെ
0: ഏതാണ് ഈ ഒരു സിനിമ എന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ഓർമ്മയുണ്ടാവും. കാരണം അതിഗംഭീരമായിട്ട് മലയാളത്തിൽ ഹിറ്റായ ബോഡിഗാർഡ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ തമിഴിലേക്ക് എത്തിയപ്പോൾ കാവലനായി മാറി. അങ്ങനെ ഇവിടെ നയൻതാരയും ദിലീപേട്ടനും അതിഗംഭീരമായിട്ട് അഭിനയിച്ചത് അങ്ങ് തമിഴിൽ വിജയും അസിനും എത്തിയ ആ ഒരു മൂവി, കാവലൻ മൂവി. ആ ഒരു മൂവിയിലെ തന്നെ സോങ് ആണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരേപോലെ തുടങ്ങുന്ന വാക്കുള്ള രണ്ട് പേരുടെ രണ്ട് ഹിറ്റ് സോങ്സ്, ഒന്ന് വിജയുടെ ഒന്ന് സൂര്യയുടെ. ഈ രണ്ട് പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സോങ്ങിലേക്കും കൂടി പോകണം. കാരണം കുറച്ച് മുമ്പ് നിങ്ങൾ ഓൾറെഡി സൂര്യയുടെ പുതിയ പാട്ട് കേട്ട് കഴിഞ്ഞു. എന്തായാലും നമുക്ക് കാവലിൽ ഈ ഒരു പാട്ടും കൂടി കേട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൈൽ, മന്നൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു നിപ്പ്, അതിഗംഭീരമായിട്ടുള്ള ആ ഒരു പോസ്റ്റർ, അതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു തമിഴ് ചിത്രത്തെ കുറിച്ചിട്ട് തന്നെയാണ്. സോ കീപ് ലിസണിംഗ് ഇത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: This is Matinee Masha, only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ മാച്ചിനി മാഷപ്പിൽ അഷ്ടമി കൂടെ ഉള്ളപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു സ്റ്റൈൽ മാനന്റെ സ്റ്റൈലായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ലുക്കിനെ കുറിച്ച്. ഡോക്ടറായിട്ട് അങ്ങനെ രജനീകാന്ത് എത്തുകയാണ്. ധർമ്മൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് എത്തുന്നത്. നിർമ്മാണം കമൽ ഹാസൻ. എന്തായാലും അത് കേൾക്കാൻ തന്നെ അത് എനിക്ക് തോന്നുന്നു ആ പോസ്റ്റർ കാണാനാണ് അതിലും രസം. കമൽ ഹാസൻ പ്രസൻസ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ധർമ്മം, ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അശ്വന്ത് മാരിമുത്തു ആണ് ഇതിന്റെ സംവിധാനം. പക്ഷെ ആ ഒരു ഡയറക്ടറിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് മറ്റു ചില ഡയറക്ടേഴ്സിനെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ടൈറ്റിൽ ലോഞ്ചിന്റെ വേദിയിൽ രജനി സാറ് തന്നെ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടാലോ.
1: അശ്വത് മാരിമുത്തോന്തി നാലാമത് ഡയറക്ടർ. ഫസ്റ്റ് സിനിമ പണ്ടുമ്പോൾ രവികുമാർ ഫിക്സ് പണ്ടിരുന്നു. അത് വന്ന് സരിയാ ദിസ്തിങ് അപ്ഡിയെ വന്ന് ഇതായിടുച്ചു. അതുക്കപ്പുറം നമ്മൾ സുന്ദർ സി, സുന്ദർ സി സാർക്ക് വന്ന് വേറെ ഒരു പടം വരുന്നത് കൊഞ്ചം ഡീലായിട്ട് മാറിയിരുന്നത്. അതിനാല നമ്മ ഇത് വന്ന് നാം വിലകിക്കുന്നത് സാർ, നമ്മൾ അപ്പുറം പണിക്കലാം അപ്പം ചൊല്ലി ഇതാച്ചു. അതുക്കപ്പുറം നമ്മൾ സി വി ചക്രവർത്തി അവർ കഥയെല്ലാം കേട്ട് ரொம்ப நல்லா இருந்தது. பட் என்ன ரொம்ப சென்சிட்டிவ் சப்ஜெக்ட், அது டைம் கன்சியூமிங். ஸோ அதனால வந்து அதை வந்து நம்ம அப்ரோதிசிங் இது பண்ணிக்கலாம் அப்படின்னு சொல்லும் போது தான் அஸ்வத் மாரிமுத்துவ நம்ம வந்து இந்த படத்துக்குள்ளே வந்தார். இந்த டென்ஷன் எனக்கு வந்து ஏன் அப்படின்னு சொன்னால், கமல் வந்து கூப்பிட்டு ரஜினி நான் கதையும் கேட்க மாட்டேன், எதுவும் கேட்க மாட்டேன், நான் எல்லாத்தையும் உங்ககிட்ட விட்டேன், நீங்கள் என்ன சொல்கிறீங்களோ அதை நீங்கள் பண்ணுங்க அப்படின்னு சொல்லிட்டாங்க. அதே தான் பெரிய ஒரு டென்ஷன் ஆகிடுச்சு எனக்கு. ஃபுல் ரெஸ்பான்சிபிலிட்டி நம்ம போட்ட பிறகு அவ்வளோ பெரிய ஒரு ஜாம்பவான் சொன்ன பிறகுதான் எனக்கு வந்து அதுக்கப்புறம் வந்து அவர்கிட்ட நான் சொன்னேன், இல்லை கமல் சார் இந்த கதையெல்லாம் வேண்டாம், எல்லாம் நம்ம தலையில் கட்டிடாதீங்க, நீங்கள் கதையை கேட்டு நீங்கள் ஓகேன்னு சொன்ன பிறகு தான் நான் வந்து ஃபோர்ஸ் பண்ணி அந்த கதையை கேட்டார். ஸோ கதையை கேட்டு எஸ் நல்லா இருக்கு அப்படின்னு சொல்லி இந்த படத்தை வந்து നമ്മ വന്ന് ഇത് പണിയിരിക്കും.
0: ഡെഫിനറ്റ്ലി ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ ദാ തുടങ്ങുന്നു. ആൻഡ് രാജ് കമൽ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂവോ എത്തുന്ന സമയത്ത്, അതായത് പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും എത്തുന്ന സമയത്ത് അതിലേക്കുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചധികം കാര്യങ്ങളും കൂടി പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: കമൽഹാസൻ പ്രസൻസ് രജനീകാന്ത് ഇൻ ധർമ്മം. ഇതായിരുന്നു ഏറ്റവും വലിയൊരു ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ടുള്ളൊരു പോസ്റ്റർ കൂടിയാണ്. ഡോക്ടറിൻ്റെ ഒരു കൈൻഡ് ഓഫ് കഥാപാത്രത്തിലാണ് നമ്മുടെ രജനീകാന്ത് എത്തുന്നത്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമൽഹാസൻ സർ. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ രജനി സർ എന്താണ് ടൈറ്റിൽ ലോഞ്ചിൽ പറഞ്ഞതെന്ന് കേട്ടു. ഡയറക്ടേഴ്സ് ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് മാറിയും തിരിഞ്ഞും വന്ന അവസാനമാണ് ഇപ്പോഴത്തെ ഈ ഒരു മൂവിയുടെ ഡയറക്ടർ, അതായത് നമ്മുടെ ഡ്രാഗൺ മൂവിയുടെയൊക്കെ ഡയറക്ടറായിട്ടുള്ള അശ്വന്ത് മാരിമുത്തുവിലേക്ക് എത്തിയ കാര്യമൊക്കെ. പിന്നെ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിരുദ്ധ് മ്യൂസിക്കലാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദ ആക്ട്രസ് ഇസ് ആക്ച്വലി സിമ്രൻ മാം. അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പിനേഷൻ വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവിയെ കുറിച്ച് കമൽഹാസൻ സാറിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടോക്കിയാലോ. ബിക്കോസ് ഹി വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, രാജ് കമൽ കോമ്പിനേഷന് വേണ്ടിയിട്ട്. സോ ടൈറ്റിൽ ലോഞ്ചിലെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: നമ്മൾ രണ്ടുപേരും ഒരു പടം പണ്ണോ, ഒന്ന് അത് നീങ്ക പ്രൊഡ്യൂസ് പണ്ണോ ഇല്ല ഞാൻ പ്രൊഡ്യൂസ് പണ്ണോ? ആമാ, അത് നല്ല കഥ. അന്ന് ഫ്ലൈറ്റ്ലേ പേസിട്ട് പോണോ, ഉങ്ങൾക്ക് ഞാൻ ഓർക്കുന്നു നനക്കിറേ. അവിടെ പേശിട്ടേ ഇരുന്നാൽ 40 വർഷം കടന്നിരിച്ചു. ഇങ്ക മറുപടിയും ഒരു 3-4 വർഷത്തിനു മുന്നാടി ഇന്ന് ഓഫീസ് തുറക്കും പോലെ ഇവരെ തന്നെ കൂട്ടെന്നാണ് വന്ന് തുറന്നു വയ്ക്കാന്ന്. അപ്പൊ ഇന്ന് മൊട്ടമാടിയിൽ നിന്നിട്ട് നാങ്ങ പേസണോ, എപ്പോ പണ്ടോന്നു എപ്പോ വേണോ പണലാണ്ട് കഥ കിടക്കിറ വെള്ളം തേടിക്കിട്ടേ ഇരുന്നോ. ഇപ്പൊ 2 പടം പണ്ടോ, ഇത് ഒന്ന് ഇന്നൊന്നും പണ്ടോ.
0: ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില മൊമെന്റുകൾ ഇതേ ഫംഗ്ഷനിൽ തന്നെ രജനി സാറും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സാറിന്റെ സ്റ്റാർട്ടിങ് കരിയറിന്റെ ആ ഒരു സമയത്ത് കമൽഹാസൻ സാർ ചെയ്തിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അതും കൂടി ഒന്ന് കേട്ടുവരാം.
2: നിറയെ പേര് തരാതെ 75, 76, 77 അവർ വന്ന് മികപ്പെരിയ സ്റ്റാർ. അപ്പൊ തന്നെ പുതുസാ വന്നതെല്ലാം ഇളമ മഞ്ചാകരുത് നിറയെ പേര് പാത്തിരിപ്പിങ്ങ. അതിൽ வந்து எவ்வளோ பெரிய பேர் புகழும் எனக்கு வந்து கொண்டு வந்து கொடுத்த படம் அது. அதில் முதல்ல நான் பண்ணுறதா இல்லை, அந்த கேரக்டர் வந்து ஜெய் கணேஷ் பண்ணுறதா இருந்தது. நான் கன்னடா தெலுங்கு தமிழில் தான் பண்ணிட்டு இருந்தேன். அவர் டேட் கேட்கும்போது டேட் கிடையாது. அப்புறம் கமல் வந்து ஃபோன் பண்ணி இன்சிஸ்ட் பண்ணி, இல்லை சார் இளமே மஞ்சள் ஆகிறதுன்னு போட்டுருங்க, நீங்கள் ரஜினியை போடுங்க ஸ்ரீதசரா கிட்டே சொல்லி, அதுக்கப்புறம் அவரே என்னை ஃபோன் பண்ணி நீங்கள் பண்ணுங்க வாங்க நல்லா இருக்கும் அப்படின்னு சொல்லி அவரால் தான் அது இளமே மஞ்சள் ஆகிறது படமே நான் பண்ணது. அதில் ஒரு சீக்வன்ஸ் வருது, அது படம் பார்த்தவங்களுக்கு தெரியும். கமல் வருவாங்க, நான் இந்த பக்கம் நின்றுட்டு அவர் பேர் கூப்பிட கமல் இந்த பக்கம் பார்க்குறாரு, இங்கே இங்கே அப்படிங்கிற. இன்னும் ஒரு வருதுக்கு முன்னாலே வந்து நான் டைரக்டர் சார் ஸ்ரீதசரா கிட்டே பேசும்போது நான் இப்படி பண்ணுறேன்னு சொல்லும்போது சார் நல்லா இருக்கு பட் கமல் ஒன்றும் தப்பாக நினைக்க மாட்டாரா அப்படின்னு கேட்டார். இல்லை சார் டெஃபினட் நினைக்க மாட்டாருன்னு. சரி பார்க்கலாம். சரி வந்து வந்தாங்க கமல் இப்படி வந்து நான் வந்து சொல்லிட்டு இங்கே இங்கே கமல் ரஜினி சூப்பர் அப்படின்னு சொன்னார். வி அப்ரிஷியேட்டட் ஸோ மச், இவ்வளோ அண்டர்ஸ்டாண்டிங் இருக்குது, ஸோ நைஸ் அப்படின்னு. ஸோ ஈவன் அது ஆடு புலி ஆட்டம் அது படம் பார்த்தவங்களுக்கு தெரியும். அந்த ஒரு மோட்டர் பைக்கில் வந்து ஷேவ் பண்ணிகிட்ருப்போம், இன்ஸ்பெக்டர் வந்து வந்துடுவாங்க அப்படியே ஓடி போகும்போது அந்த ஷேவ் பண்ணிவிட்டு நான் ஓட்டுறேன் அப்படின்னு சொல்லும்போது எஸ்பி முத்துராமன் ஷேவ் பண்ணிவிட்டு ஓட்டுறதா, ஐயோ என்ன இது அதெல்லாம் வேண்டாம். அப்போ கமல் பக்கத்தில் இருந்தார், சார் நல்லாயிருக்கும் சார் அது ഇതെല്ലാം പുതുസ് അവർ പുതുസ് പണ്ട നല്ലാ ഇരിക്കും.
0: അങ്ങനെ ധർമ്മം മൂവിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്, രാജ് കമൽ മൂവിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദ ഫാൻസ് ആർ ഗോയിങ് ക്രേസി. സോ ഇതിന്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ ഇനി വരട്ടെ. ഷൂട്ടിംഗ് എന്തായാലും തുടങ്ങാനായിട്ട് പോവുകയാണ്. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ടറ്റാ ബൈ ബൈ പറഞ്ഞ അഷ്ടമിയാണ് ഇവിടുത്തെ സൈൻ ഓഫ് ചെയ്യുന്നത് ഫ്രം മാറ്റിനി മാഷപ്പ്. ഇനി 9:17 ഈവനിങ്സ് അറ്റ് എ ടൈം.

Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഹലോ ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ് ഒരു അടിപൊളി ഈവനിങ് വിഷസ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ജൂൺ 24 ബുധനാഴ്ച ദിവസമാണ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഒരു വീക്കെൻഡ് ഇസ് കമ്മിങ് അപ്പ്. ഇനി ഒരു ദിവസവും കൂടെ, നാളത്തെ നൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ദിവസമാണ്. ബട്ട് ദെൻ ഇന്നത്തെ ദിവസത്തെ എനർജി ഹാസ് ടു ബി ഹൈ. ഒരു രീതിയിലും നമുക്ക് ആ ഒരു എനർജി കുറയ്ക്കാനായിട്ട് പറ്റില്ല. സോ ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗ് വിഷസ് നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ ഞാനും കൂടെ കൂടുകയാണ്. ആൻഡ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലൈഫിൽ പല രീതിയിലുള്ള അപ്സൈക്ലിങ്ങും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ വേണ്ട എന്ന് തോന്നിയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് അപ്സൈക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അപ്സൈക്ലിങ്ങിലൂടെ നമുക്കൊരു പുതിയ സംഭവം മാത്രമല്ല കിട്ടുന്നത്, ഒരു സംഭവത്തിൻ്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി ഒന്ന് കൊണ്ടുവരാനായിട്ട് ഇന്ന് പലയിടത്തും അപ്സൈക്ലിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഷണൽ അപ്സൈക്ലിംഗ് ഡേ ആണ്. പല ഭാഗങ്ങളിലും ഒരു സെലിബ്രേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ജൂൺ 24 ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്ന് ആ അപ്സൈക്ലിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്സൈക്ലിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും ക്രിയേറ്റിവിറ്റിക്ക് ലൈഫിലുള്ള സ്ഥാനവും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു ടൈം തന്നെയാണ്. എന്തായാലും ബ്യൂട്ടിഫുള്ളി ഒരുപാട് സോങ്സ് തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ഇച്ചിരി എനർജി ഒന്ന് ഹൈ ആക്കാനായിട്ട് ഞാനും നിങ്ങളുടെ ഡ്രൈവിൽ ഇന്ന് കൂടെ കൂടുകയാണ്. വിത്ത് ലോഡ് ഓഫ് എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഓൾസോ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻസിനും എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോയിൽ. ദ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് വിഷസ്, ബർത്ത്ഡേ വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ച് തുടങ്ങിക്കോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:15 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സൂക്ക്വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
1: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീല് കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
0: സൂക്ക്വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ജൂൺ 27 വരെ.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி.
3: யூ ஆர் லிஸ்னிங் டு
2: ரேடியோ சுனோ. யூ ஆர் லிஸ்னிங் டு ரேடியோ சுனோ. கேட்டு கேட்டு கூட்டு கூட.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back. Once again, Radio Suno 91.7 FM, 917 evenings in the time. Sandeep Anu Kude join in the studio clock. Samayam 5 mani kazhinja 16 minutum 4 secondum. Da ivide ingane messages vannondirikkana. Good evening wishes arichonda King Day wishes vannittunde. Jason good evening parayunu. Sameer good evening. Ramesh good evening wish parayunnade. Padhe pole thana the Fatimeyude message vannittunde. Sandeep bro endekkende vishesham sugayittirikkunnille. Sugayittirikkunnu. Avadeyum suganannu karuthunu. Deepak good evening. പറയുന്നുണ്ട് ആര്യ ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ റഫീഖ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് സുബൈർ ഒരു ബർത്ത്ഡേ വിഷാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദിലേക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് അറിയിക്കണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും സുബൈറിൻ്റെ ഫ്രണ്ട് ആദിലേക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷയോടുകൂടി തന്നെ നമ്മുടെ വിഷസ് അങ്ങനെ ആരംഭിക്കാം ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ആദില

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ ഒരു ഗുഡ് ഈവനിങ് വിഷ് വന്നിട്ടുണ്ട്. വിഷ്ണു ബ്രോ ഗുഡ് ഈവനിങ്. ചായയ്ക്ക് കുടിച്ച് ഉഷാറല്ലേ സന്ദീപ് ബ്രോയും ചോദിക്കുന്നുണ്ട്. ഉഷാറായിട്ട് കിട്ടിലായിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതിനിടയിൽ ഒരു വിഷുകൂടെ ഈ രവിശങ്കർ ബ്രോ ദേ ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. അപ്പോൾ രവിശങ്കറിനും ഒരു ഗുഡ് ഈവനിങ് വിഷസ്. എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷ് പറഞ്ഞുകൊണ്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ലൈഫിലിരിക്കാനുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, സ്ട്രെസ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയായിരുന്നെങ്കിലോ, നമുക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രെസ്സിന് സ്ട്രെസ് എന്നുള്ള പേരൊക്കെ അങ്ങ് മാറ്റിക്കളയാം. ആ ഒരു പേരങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ്സിനൊരു പേരിടാൻ പറഞ്ഞാൽ എന്ത് പേരായിരിക്കും ഇരുന്ന്? എന്ന് വെച്ചാൽ പെട്ടെന്നിങ്ങനെ മനസ്സിലൊരു പേരൊന്നും വന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കാം. അതായത് സ്ട്രെസ്സിന് ലൈഫിൽ കണ്ടിട്ടുള്ള സിനിമകളിലെ വില്ലന്മാരുമായിട്ടുള്ള ഒരു പേരിടാൻ പറഞ്ഞാൽ ഏത് വില്ലൻ്റെ പേരായിരിക്കും ഇടുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ചുകൊണ്ട് പറയും കീരിക്കാടൻ ജോസ് എന്ന്. അപ്പോൾ എൻ്റെ സ്ട്രെസ്സിൻ്റെ പേര് കീരിക്കാടൻ ജോസാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കുന്ന ആ സ്ട്രെസ്സിന് സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വില്ലൻ്റെ പേരിടാൻ പറഞ്ഞാൽ ഏത് പേരായിരിക്കും ഇടുന്നത്? പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തേ 5000917 ആ രസകരമായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ വായിക്കാനായിട്ട് ഞാനും ദേ റെഡി ആയിട്ടിരിക്കുമ്പോൾ മസാല കോഫി ആ ഒരു ഗംഭീര സോങ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 917 evenings.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 28 മിനിറ്റും 29 സെക്കൻഡും. അങ്ങനെ ദേ സ്ട്രെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവം, നമ്മുടെയൊക്കെ ലൈഫിൽ സ്ട്രെസ് ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പല പേരിലും ഈ വ്യക്തിയെ വിളിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കറിയേണ്ടത് ലൈഫിൽ കണ്ടിട്ടുള്ള എല്ലാ വില്ലന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, സിനിമകളിൽ നിന്നുള്ള വില്ലന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏത് പേരായിരിക്കും നമ്മുടെ ആ ഒരു സ്ട്രെസ്സിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം കേട്ടോ. ആ ഒരു ചോദ്യത്തിന് ആദ്യം തന്നെ ഞാൻ കീരിക്കാടൻ ജ്യൂസിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഷിയാസും കീരിക്കാടൻ ജ്യൂസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സുമി പറഞ്ഞിരിക്കുന്നു ജോർജ് സാറാണ്. ഇത് ആരാണാവോ ഈ ജോർജ് സാർ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതാ സുമി പറയുന്നു ജോർജ് സാർ എന്നായിരിക്കും സുമിയുടെ സ്ട്രെസ്സിനെ സുമി വിളിക്കുക എന്നുള്ളതാണ്. ഇനി ജോൺ ഹോനായി എന്ന് പറഞ്ഞിട്ട് കെ കെയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി. എബിൻ പറഞ്ഞിരിക്കുന്നത് തങ്കം ചേട്ടൻ എന്നാണ്. തങ്കം ചേട്ടനൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു രക്ഷയില്ല, അടിപൊളി. ഇനി നമ്മുടെ തിലകൻ ചേട്ടനെ വരെ വില്ലനാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ജിതിനും റഫീഖും ചാക്കോ മാഷ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജേഷ് അതേപോലെ മുണ്ടയ്ക്കൽ ശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ആഡം മെസ്സേജ് അയച്ചേക്കുന്നത് കുളപ്പള്ളി അപ്പൻ. ഓക്കെ, അത് ഓക്കെ, നരേന്ദ്രപ്രസാദ്. അത് ഒരു രക്ഷയില്ല കേട്ടോ, കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെസ്സിന് വിളിക്കാൻ പറ്റുന്ന പേര് നിസാറും സുഹൈലും കൂടെ ഷമ്മി, നമ്മുടെ ഫഹദ് ഫാസിലിനെ പാവം ഫാഫയൊക്കെ കയറി പിടിച്ചേക്കുന്നത് എന്താണാവോ. ഓക്കെ, അപ്പൊ ഷമ്മിയാണ് അവരുടെ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിപിനും ഷസിലും, വിപിനെയും ഷസിലിന്റെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിഗംബരൻ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ ലൈഫിൽ സ്ട്രെസ്സിന് ഒരാളുടെ മുഖമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയിലെ വില്ലന്മാരുമായിട്ടാണ്. അപ്പോൾ ആ ഒരു വില്ലൻ ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ദാ ഇത്രയും മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ വില്ലനെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ആ സിനിമ പേരൊന്ന് അയച്ചോളൂ. ഞാൻ ആ സിനിമ കഥാപാത്രത്തിൻ്റെ പേരാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000 9 17 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
2: Today's Go Rate Update brought to you by Sky Jewelry.
3: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
4: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 കാരറ്റ് ഗോൾഡ് 370 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 400

28.50 കത്തോറിയാൽ, 22 carat gold 452.50 കത്തോറിയാൽ, ആൻഡ് 24 carat gold 490.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. 91.7

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, മറ്റാ വീട് കാട് കയറിയത്
6: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM ഈവനിങ്സ് എന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ദാ ഈ ഒരു ടൈമിൽ കുറച്ച് വില്ലന്മാരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് യെസ്, ഒരുപാട് പേര് തന്നെ നമുക്ക് ഒത്തിരി ഉത്തരങ്ങൾ ഇങ്ങനെ അയക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സിന് ഒരു വില്ലൻ ഫിഗർ കൊടുക്കാനായിട്ട് പറ്റി കഴിഞ്ഞാൽ, എസ്പെഷ്യലി വില്ലൻ ഫിഗർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് സിനിമ വില്ലന്മാരെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഏത് ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ദിഗംബരനും ഷമ്മിയും കുളപ്പുള്ളിയപ്പനും മുണ്ടയ്ക്കൽ ശേഖരനും ചാക്കോ മാഷും ഹീരിക്കാടൻ ജോസും ജോൺ ഹോനായി, അതേപോലെ തന്നെ തങ്കൻ ചേട്ടൻ സുമി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോർജ് സാർ എന്ന്. ജോർജ് സാറിനെ മനസ്സിലായില്ലേ എന്റെ ജോർജ് സാറിനെ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. തുടരും മൂവിയിലെ ജോർജ് സാറിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് സുമി പറഞ്ഞിട്ടുണ്ട്. സുമി മനസ്സിലായി ആരാന്നൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ബദ്ധൻ ജിബിൻ ദാ ഒരു സത്യം ഉള്ളിൽ നിന്ന് പറഞ്ഞേക്കാണ്, എന്റെ പൊന്നു ബ്രോ വില്ലന്റെ പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പൊട്ടൻ എന്ന് വെച്ചാൽ വെറും പൊട്ടൻ എന്നുള്ള പേരാണ് സ്ട്രെസ്സിന് കൊടുക്കാനായിട്ട് ജിബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേര് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട്, എസ്പെഷ്യലി ഇനിയിപ്പോൾ നമ്മൾ വീക്കെൻഡിലോട്ടൊക്കെ കടക്കുകയാണ്, ഈ സ്ട്രെസ്സൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് ഫാമിലി ആയിട്ടാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നേരെ ഓടിപ്പോകേണ്ടത് നമ്മുടെ സൂക്ക് വാക്കിഫിലേക്ക്, ഈസ്റ്റേൺ സ്കയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം തരം മാംഗോ ഫെസ്റ്റിവലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫാമിലി ആയിട്ട് പോയി ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിൻ്റെ ആ ഒരു തേർഡ് എഡിഷൻ കാണാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ടേസ്റ്റ് ചെയ്യാനും പറ്റും. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്നത്. ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു സംഭവം നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് ഒന്നുകൂടി എഫക്ഷനേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫ് അടിപൊളിയാവട്ടെ.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: Brought to you by
2: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
3: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. നാൽപ്പത്തിയെട്ട് ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
4: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ലൈഫിൽ സ്ട്രെസ് അടിപ്പിക്കുന്ന വില്ലന്മാരാരൊക്കെയാണ് എന്ന് ചോദിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് ആ സ്ട്രെസ്സിന് വില്ലന്മാരുടെ പേരൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഹരീഷ് എനിക്ക് റാവുത്തർ എന്ന് പറഞ്ഞിട്ട് വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. അതേപോലെ തന്നെ ജഷീൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കൻ എന്ന് പറഞ്ഞിട്ട്. സജീർ ബ്രോയും ആമീനിലെ എന്താണ് ആമീനിലെ തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത്, യെസ് ആമീനിലെ ആ ഒരു വില്ലൻ ക്യാരക്ടറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ അതൊരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് കൂടി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ ലൈഫിലെ സ്ട്രെസ്സിന് നമുക്ക് വില്ലൻ കഥാപാത്രങ്ങളുടെ പേര് കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഏത് പേരായിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ ദേ നമ്മളല്ല ശരിക്കും ഞാൻ നിങ്ങളെ ഒരു ബോക്സിനകത്ത് പൂട്ടാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ.
2: 917 evenings game box.
6: ഇന്നത്തെ ഗെയിം ബോക്സ് എന്ന് ചുരുളഴിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് ടഫാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എത്ര പേരാണ് ആദ്യം തന്നെ ആ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് ചാടാൻ പോകുന്നതെന്ന്. ലക്കി വിനേഴ്സിനെ കാത്ത് കുറച്ചധികം സിനിമ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ്. ഏറ്റവും അധികം ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, അതായത് പെർഫ്യൂംസ്, നമ്മൾ യൂസ് ചെയ്ത ഒരുപാട് പെർഫ്യൂംസുകളുണ്ട്. നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് കാണും, പക്ഷെ പേഴ്സണൽ ഫേവറിലോട്ടും നമുക്ക് ഇഷ്ടമുള്ള ഫ്രേഗ്രൻസിലോട്ടൊക്കെ വരാം. എന്നാലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിലെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂംസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം ഏതായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ പേരെന്ന്? രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. ഏതാണ് പെർഫ്യൂം എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. ഗെയിം ബോക്സിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്.
2: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
6: ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ പെർഫ്യൂം എന്നവകാശപ്പെടുന്നതല്ല, ഒബ്വിയസ്ലി രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഏതാണ് ആ പെർഫ്യൂം എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. ബാക്കി പെർഫ്യൂം കഥകളും ഫ്രേഗ്രൻസ് കഥകളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 11:07 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Hi, I'm Tobino Thomas.
4: Tobino Thomas.
3: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
5: ചാപ്റ്റർ 2 ഞാനാ മോനെ.
6: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Are you still in the box? Yes. അപ്പോൾ ആ ഒരു ബോക്സിലാക്കിയിട്ടാണ് നമ്മുടെ ലിസ്ണേഴ്സിനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബോക്സിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Let's get in back to the box.
1: 917 Evenings Game Box.
5: അപ്പോൾ ഇന്നത്തെ ഗെയിം ബോക്സിൽ നമ്മുടെ ലിസ്ണേഴ്സിനെ പൂട്ടിയേക്കുന്നത് ഈ ഒരു ചോദ്യം കൊണ്ടാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ദ മോസ്റ്റ് എക്സ്പെൻസീവ് പെർഫ്യൂം ഏതാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ഒരു ഫ്രേഗ്രൻസ് ഏതാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. 5000-917 നിങ്ങളുടെ ആൻസേഴ്സ് അയക്കേണ്ടത്. ഓൾറെഡി ഞാൻ ഒരു ക്ലൂ പോലെ പറഞ്ഞിരുന്നു, രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ് സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു പെർഫ്യൂം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $1.2 million ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ വില. സോ $1.2 million കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു പെർഫ്യൂം അത്രമാത്രം ഫ്രേഗ്രൻസ് ഉണ്ടോ? ഇത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദെൻ യെസ്, ആ ഒരു ബ്രേക്ക് ഡൗണിലോട്ടൊക്കെ നമുക്ക് പിന്നെ പോവാം. ബട്ട് ദെൻ രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു പെർഫ്യൂം ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-917 ഇന്നത്തെ ഗെയിം ബോക്സിലെ ചോദ്യം ഇതാണ്.
1: 917 Evenings Game Box.
5: ആൻഡ് ഓൾസോ ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ബോക്സിൻ്റെ പുറത്തേക്ക് മുഹമ്മദ് ഷിയാസ്, ഷിയാസ് എന്ന് തന്നെയല്ലേ പേര്, ഓക്കെ, മുഹമ്മദ് ഷിയാസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദർവീഷ് അലി റൈറ്റ് ആൻസർ, ആതിര റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷഫ്നു റൈറ്റ് ആൻസർ, ടീന തോമസ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്, അഖിലേഷ് റൈറ്റ് ആൻസർ, നബീൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, രാജേഷ് റൈറ്റ് ആൻസർ, ആഡം റൈറ്റ് ആൻസർ ആണ്, സുഹേലിൻ്റെ റൈറ്റ് ആൻസർ, നെസാർ റൈറ്റ് ആൻസർ പറയുന്നു, ടീന തോമസ് റൈറ്റ് ആൻസർ, നബീൽ മുഹമ്മദിൻ്റെ പേര് വായിച്ചല്ലോ, യെസ് ആർ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, വിപിൻ റൈറ്റ് ആൻസർ ആണ്, ഷക്കീർ റൈറ്റ് ആൻസർ പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സുഹേൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, രാജേഷ് റൈറ്റ് ആൻസർ, ജിത്തിൻ റൈറ്റ് ആൻസർ ആണ്, ഷിയാസ് റൈറ്റ് ആൻസർ, എബിൻ പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. ഒരുപാട് പേര് ദേ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കൂടിയ പെർഫ്യൂം, ആ ഒരു പ്രൈസ് വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. $1.29 million ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ വില, ഒറ്റ പെർഫ്യൂമിൻ്റെ വില കേട്ടോ. അപ്പോൾ ഏതാണ് ആ പെർഫ്യൂം എന്നുള്ളതൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കിയ ഒരു പെർഫ്യൂം, 2019 വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂം എന്നുള്ള പേരിൽ ഈ ഒരു പെർഫ്യൂം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 2019 കഴിഞ്ഞ് പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതാണ് ഈ പെർഫ്യൂം ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. 5000-917 ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു മൂവിയുടെ ടിക്കറ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. This is Kathas Happiness Frequency. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 917 Evenings.
3: Once again, welcome back to the Radio Suno 91.7 FM. 917 Evenings in the time aanu Sandeepanu koodi join cheynathu. June 24 budhanaazha divasam ettom manoharamayittulla oru evening day ingane pokkondirikkumba ellarum koodi njan oru box indathaaki pootittundarunnu. Appo aa box nu ippa pettanu porathirakkam.
2: 917 Evenings Game Box.
3: സോ ഗെയിം ബോക്സിൽ ഇന്ന് അൺലോക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലോകത്തെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഏതാണ്, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂമിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. $1.29 million ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ വില വരുന്നത്. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ മേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 വർഷം എടുത്താണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു കംപ്ലീറ്റ് ഫ്ലേവേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഫ്രേഗ്രൻസിൻ്റെയും ബ്ലെൻഡ് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ആ ഒരു മേക്കേഴ്സിന് സാധിച്ചത്. 3 വർഷം, ജസ്റ്റ് ഇമാജിൻ, ഒരു പെർഫ്യൂം ഉണ്ടാക്കി എടുക്കാനായിട്ട് എടുത്ത വർഷമാണ്. ഇത് കൂടാണ്ട് തന്നെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സും 500-ഓളം ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഈ ഒരു പെർഫ്യൂം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷുമൂഖ് എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂമാണ് ലോകത്തെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം. നമുക്ക് ഇതേ സെക്കൻഡ് ലിസ്റ്റിലേക്ക് ഹരിലാൽ റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ് കെ റൈഡ് ആൻസർ, അഖിലേഷ് റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹരിലാൽ ബ്രോ ആൻസർ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ ലോഡ് ചെയ്തത്, ബട്ട് ആൻസർ അതല്ല. ഷുമൂഖ് എന്ന് പറയുന്ന പെർഫ്യൂമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും സ്വന്തമാക്കിയ പെർഫ്യൂമാണിത്. റൈഡ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ കൺഗ്രാജുലേഷൻസ്. ആൻഡ് ആ ഒരു കൺഗ്രാജുലേഷൻസ് പറയുമ്പോൾ ശരിക്കും ഇത് ലക്ഷറി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. ഒരു ഓറിയൻ്റൽ ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മെക്കാനിസം ആണ് ഞാൻ പറഞ്ഞില്ലേ, 3 വർഷം എടുത്താണ് ആ ഒരു ബ്ലെൻഡ് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. പ്രഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വിച്ച് ഇസ് ലൈക്ക് സാൻഡിൽവുഡ്, ആംബർ, മസ്ക്, ടർക്കിഷ് റോസ്, ഇന്ത്യൻ അഗർവുഡ് വിച്ച് ഇസ് ആർ ഊദ്, ഇതൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു പെർഫ്യൂം ബ്ലെൻഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് എക്സ്പെൻസീവ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അതായത് $1.2 million കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഷുമൂഖ്. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ യെസ് റൈറ്റ് ആൻസർ പറഞ്ഞ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ആ സിനിമയുടെ ടിക്കറ്റ്സ്. ഏത് സിനിമ എന്നുള്ളത് സർപ്രൈസ് ആണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. ഈ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് കാണില്ലേ, ആ ഫ്രേഗ്രൻസ് ഏതാണ്? കുഡ് ബി ലാവെൻഡർ, വാനില, ചോക്ലേറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് അല്ല, ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒരുപാട് പേർക്ക് തന്നെ വെറൈറ്റി ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഏതാണ് ആ വെറൈറ്റി ഫ്രേഗ്രൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ലേക്ക്. അതിനെ ബേസ് ചെയ്തൊരു ഫാക്ട് പറയാനുണ്ട്.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: ഷോറൂം ഇനി അബൂഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat gold 367 കത്തോറിയാൽ, 21 carat gold 425 കത്തോറിയാൽ, 22 carat gold 448.50 കത്തോറിയാൽ, ആൻഡ് 24 carat gold 486.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: കത്തോസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ,
4: ബ്രോട്ട് ടു യു ബൈ.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: സൂക്മാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
7: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
6: സൂക്മാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ, ജൂൺ 27 വരെ.
7: മർസ, ബി ഫ്രഷ്, ബി യു.
8: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: Let's play football.
4: Football Mania.
0: പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറുക എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും ത്യാഗവും ചേർന്ന് പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം കരുതിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മടങ്ങി വന്നു. അവൻ കഴിഞ്ഞുവെന്ന് വിമർശകർ എഴുതിയപ്പോൾ ഗോൾ വലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തി. ഇനി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ഈ ലോകകപ്പിലും കണ്ടത് ആ കാഴ്ച തന്നെയാണ്. ഈ ലോകകപ്പിലെ ഓരോ റൊണാൾഡോ സെക്കൻഡുകളും മനോഹരമായി ആസ്വദിക്കാം. ഇനിയും ഒരു ഇതിഹാസം ഇതുപോലെ പിറക്കില്ലെന്ന ഉറപ്പോടെ.
5: Welcome once again back to Radio Sun 91.7 FM. 917 evening set time aanu. Sandeep aanu koodi ullathu. Oru paadu visheshangal, especially world expensive aayittulla, I mean world's most expensive aayittulla perfume um kaaryangalum okke edaanu nallathu nammal ingane paranju poyittundarunnu. Uthiri kaaryangal adu base cheythu samsaarichu povumbo njan oru cheriya chodyam choichirunnu. Namukku ishtapetta oru manam undaavallo, adhaayathu nammada favorite aayittulla oru fragrance undaavum. Appo aa oru smell edaanu, aa oru fragrance edaanu ennalla choichu povumbo uthiri peru de എനിക്ക് ഇങ്ങനെ ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് ഓറഞ്ച് ഇഷ്ടമാണ്, ചോക്ലേറ്റ്, വാനില ലിസ്റ്റിലുണ്ട്, പിസ്തയുടെ മണം ഇഷ്ടമുള്ള ഒരുപാട് ഉണ്ട്. ബട്ട് ദീസ് ആർ ബേസിക്കലി ഫ്ലേവേഴ്സ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രേഗ്രൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണം അല്ലേ, എല്ലാം ഒരു മണത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു മണത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യം പറയാനുള്ള അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, യെസ്, അപ്പോൾ ലോകത്തിലെ തന്നെ ഒരുപാട് സ്മെല്ലുകൾ ഇങ്ങനെ ശേഖരിച്ച് അതിൽ റിസർച്ച് നടത്തി ഇപ്പോൾ സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ്. ദിസ് ക്യാൻ ഡിഫർ ഫ്രം വേരിയസ് പീപ്പിൾ. ഓരോ ആൾക്കാരിൽ നിന്നും ഇത് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അതേപോലെ തന്നെ ആ ഒരു യുണീക്നെസ് ലൈഫിലുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു അപ്ഡേറ്റിലേക്ക്, അതായത് ഏകദേശം 85.6% ആൾക്കാർ വോട്ട് ചെയ്തേക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് ലാവെൻഡറിൻ്റെ മണമാണെന്നാണ്. സോ ലാവെൻഡറിൻ്റെ സ്മെല്ലുള്ള ഒരുപാട് പേരുണ്ട്. ടീന തോമസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രഷ് സ്മെല്ല് എങ്ങനെ ഉണ്ടാവും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പറ്റാത്ത ഒരു മണം ഉണ്ടാവുമല്ലോ. ആൻഡ് സെക്കൻഡ് ഓൺ ദ ലിസ്റ്റ് വന്നേക്കുന്നത് 81.2% ആ ഒരു വോട്ടിങ്ങോട് കൂടി വാനില ആണ് എത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സംഭവം എന്നുള്ളത് ഫ്രഷ്ലി ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ ഫ്രഷ്ലി ബ്രൂഡ് ആയിട്ടുള്ള കോഫി. 80% ആൾക്കാരാണ് ഈ ഒരു മണത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാലാമത്തത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, രക്ഷയില്ല. മഴ ഈ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? യെസ്, ഓൾമോസ്റ്റ് 77.8% ആൾക്കാർക്ക് മഴയുടെ ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാലെണ്ണം എന്താ ഇങ്ങനെ ലിസ്റ്റിലേക്ക്, ആദ്യത്തെ നാലെണ്ണമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതല്ലാണ്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്, പക്ഷേ കണ്ടുപോയപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നി, അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സ്മെൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. സോ ആദ്യം ഈ ലിസ്റ്റിൽ വന്നേക്കുന്നത് ലാവെൻഡർ, സെക്കൻഡ് വാനില, തേർഡ് വന്നേക്കുന്നത് ഫ്രഷ്ലി ബ്രൂഡ് ആയിട്ടുള്ള കോഫി, ഇനി നാലാമത് വന്നേക്കുന്നത് മഴയാണ്. അപ്പോൾ മഴയുടെ മണം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയിട്ട് മണത്തെ ബേസ് ചെയ്ത് നമ്മുടെ മൂഡ് സ്വിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് മണത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കഴിവ് തന്നെയുണ്ട്. ആ ഒരു കഴിവ് മണത്തിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ ആ ഒരു കഴിവിലേക്ക് തിരിച്ചു വരാം. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

4 years എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺ ആലാട്ട്, സോണി മോഹൻ പാടിയിരിക്കുന്ന പാട്ട്. യു ലിസ്ണിംഗ് ഓൺ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് റേഡിയോ സുന്ദര 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 8 മിനിറ്റും 43 സെക്കൻഡും. എന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. ഇതേപോലുള്ള ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ ലൈഫിലുള്ള സ്ട്രെസ്സൊക്കെ ഏത് വഴി ഓടും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും വേണ്ട. ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. ആൻഡ് ഫ്രേഗ്രൻസിനും സ്ട്രെസ്സിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഇത് ചിലപ്പോൾ ഒരു മൈൻഡ് തിയറി ആയിരിക്കും കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു മൈൻഡ് തിയറി വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ പിന്നെ വൈ നോട്ട് ലെറ്റ്സ് ട്രൈ ദിസ്. അപ്പോൾ ഏറ്റവും അധികം ലോകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ലാവെൻഡർ എന്നുള്ളത്. കുറച്ച് മുന്നേ സയൻറ്റിസ്റ്റുകൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല, 2026 ഇറങ്ങിയ റിവ്യൂ ആണ്. അപ്പോൾ ആ ഒരു റിവ്യൂൽ ആൻഡ് പ്രൊവൈഡഡ് അതിലൊരു ചെറിയ ഡിസ്ക്ലെയിമർ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈ ബിക്കോസ് ആൾക്കാരിൽ നിന്ന് ഈ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കും, യുണീക്കാണ് നമ്മളെല്ലാവരും, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർലി അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു വോട്ടിംഗ് ലൈൻ വെച്ചപ്പോൾ 88% പേര് പറഞ്ഞത് ലാവെൻഡർ മണം ഇഷ്ടം ആണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാവെൻഡർ മണം നമുക്ക് ഒരു പക്ഷേ ഭയങ്കരമായിട്ടുള്ള റിലാക്സേഷനും അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇനി സിട്രസ് കണ്ടൻറ്റുള്ള സംഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ആങ്സൈറ്റി ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സിട്രസ് ഫ്ലേവറുള്ള സെൻറ്റ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് റൂം ഫ്രഷ്നേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് വീട്ടിലെ കുട്ടികളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ഫാമിലി ഉണ്ട്, അതുമല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മെക്കിട്ട് ചാടി കയറാണ്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ചമാശയിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഐ മീൻ തമാശയിൽ, ചമാശയല്ലല്ലോ തമാശ. ഓക്കെ, തമാശയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓൺ എ സീരിയസ് നോട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു ഡിഫറൻസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കൂടാണ്ട് തന്നെ സാൻഡൽവുഡ് ഭയങ്കര ഗ്രൗണ്ടിങ് ആയിട്ടുള്ള ഒരു അരോമയാണ്, നമുക്ക് ഭയങ്കര വോംത്ത് തരും, ഭയങ്കര ഒരു കോസി ഫീലിംഗ് ആയിരിക്കും സാൻഡൽവുഡ് തരുന്നത്. ഇത് കൂടാണ്ട് ജാസ്മിൻ ഫ്ലേവർ ആണെങ്കിൽ മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു മണം സഹായിക്കും എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഫ്രേഗ്രൻസ് എക്സ്പേർട്സും ഇതേപോലെ സ്മെൽ എക്സ്പേർട്സൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ലൈഫിൽ അപ്ഗ്രേഡ് ചെയ്ത് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ലെറ്റ്സ് നോട്ട് ട്രൈ ഇറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും അടിച്ചുപൊളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒരു അടിച്ചുപൊളിപ്പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിങ്സ് എൽ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 16:02. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: Suno.
1: Radio Suno. 91.7 FM.
0: Radio Suno.
2: Qatar's happiness frequency.
0: Radio Suno.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Raman. Y'all know me as Blase.
1: You're listening to
7: Radio Suno, 91.7, Qatar's favorite radio station.
1: 917 Evenings.
8: Joy Alukas, 917 Evenings.
9: Presented by Joy Alukas, world's favorite jeweler.
1: Powered by
10: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
11: In association with
12: Doha Bank.
11: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
9: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
14: A lot of head stress relieving techniques alle ottri karyangal nammal ingane samsarichu poikondirikkunna oru samayayirunnu. Welcoming back you to once again 917 evenings like njanum ingane stress relate cheyidittulla karyangal engane namukku കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ലൈഫിൽ നിന്ന്, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഗൈസ്. അപ്പോൾ ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പുറകെയാണോ നമ്മളുടെ പരിശ്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. പക്ഷേ പോസിബിലിറ്റി ഇതിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് റിലീഫ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സസ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ മതി നമ്മുടെ ആ ഒരു ചിന്ത. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ചിന്ത ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക, നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോയാലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കാമായിട്ടിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പരിപാടികളൊക്കെ, അതായത് നമുക്കിഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്ത് ഈ ഒരു സ്ട്രെസ്സ് മാറ്റിയാൽ ഒരു പക്ഷേ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എക്സ്പേർട്സ് പറയുന്ന കാര്യമാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ സൈക്യാട്രിസ്റ്റും ഒക്കെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് റിസർച്ചുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ലൈഫിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഒരു പക്ഷേ ചിലപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ആ ഫാമിലി. നമ്മുടെ വീട്ടിൽ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വാട്ട് എവർ സ്ട്രെസ് വി ആർ ഗോയിങ് ത്രൂ ഇതൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിർത്താനായിട്ട് നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു വ്യക്തിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കേൾക്കാനുള്ള ഒരു സമയവും കൂടി അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്ന് സ്ട്രെസ്ഡ് ആയിരിക്കാം, നാളെ ആ ഒരു വ്യക്തി നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിരിക്കാം, ആര് തന്നെയാണെങ്കിലും അവർക്കും ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ വരും. നാളെ അവർ തിരിച്ച് വിളിച്ച് ഈ കാര്യമൊക്കെ പറയാനായിട്ട് ആ ഇതൊക്കെ കേട്ടും അടുത്ത കാര്യമല്ലേ എന്നുള്ള റെസ്പോൺസ് കൊടുക്കാണ്ട് നമ്മൾ അവരുടെ കൂടെ നിന്ന് ചിന്തിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ സ്ട്രെസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും നിന്ന് ചിന്തിക്കുക, ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
5: ോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എനിക്കിത് ഇവിടെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. തേർഡ് എഡിഷൻ അടിപൊളിയായിട്ട് നടക്കുമ്പോൾ അവിടെ നിന്ന് കുറേയേറെ പിക്ചേഴ്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. സുധീഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുധീഷിന്റെ മെസ്സേജിലേക്ക്. യെസ്, സുധീഷ് പറയുന്നു, ഈ ഒരു മാങ്ങയെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? മിയാ സാക്കി മാംഗോ ആണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പെർ കെ ജി 795 riyal പ്രൈസ് ചെയ്തേക്കുന്നത്. ഇല്ല, മാറിപ്പോയിട്ടൊന്നുമില്ല, 795 എന്ന് തന്നെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാംഗോ ആണ്. മിയാ സാക്കി മാംഗോ എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ദെൻ യെസ്, ഓഫ് കോഴ്സ്, ഈ ഒരു മാങ്ങ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത്രമാത്രം മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള മാങ്ങ ആയിരിക്കണം. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിയാ സാക്കി മാംഗോനെ പറ്റിയിട്ട് ഒന്ന് പറയാ. എഗ് ഓഫ് ദി സൺ എന്ന ഡെഫിനിഷനോട് കൂടിയാണ് മിയാ സാക്കി മാംഗോ എത്തുന്നത്. ഉഫ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പൊ പിന്നെ എഗ് ഓഫ് ദി സൺ എന്നുള്ള ഡെഫിനിഷന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചാടയാവാ അല്ലെ. ജോക്സ് അപ്പാർട്ട്, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് ദ പിക്ചർ സുധീഷ് ബ്രോ. എക്സ്പെൻസീവ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷ് ആണോ? അല്ല, ഒരു ബർത്ത്ഡേ വിഷ് കൂടെ പറയാനുണ്ട് സുധീഷ് ബ്രോന്. എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ആ ഒരു വിഷ് കൂടി എന്ന് പറയണേ. ദീപാന്നാണ് വൈഫിന്റെ പേര്. തീർച്ചയായിട്ടും സുധീഷ് ബ്രോയുടെ വൈഫിന് ഏറ്റവും മികച്ച ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഫിലെ മാംഗോ ഫെസ്റ്റിവലിലെ മർസ ഹാളിൽ വൻ ജനത്തിരക്ക്.
2: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളിൽ വൈവിധ്യമാർന്ന മാങ്ങകളുടെ മേളം. മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി മർസ സ്റ്റോളിലെത്തിയാൽ ഒരു മാവിൻ ചുവട്ടിലെത്തിയ ഫീൽ കിട്ടും. കണ്ണിമാങ്ങ മുതൽ മാമ്പഴം വരെയുള്ള രുചിയുടെ നീണ്ട നിര നിങ്ങളെ കാത്തിരിക്കുന്നു.
1: സൂപ്പാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ, ജൂൺ 27 വരെ.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
2: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേയൊരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: One, seven evenings.

0: വചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഈ ഒരു ടൈമിൽ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് ഹാവിംഗ് സെഡ് ദാറ്റ്, തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഇസ് ഗോയിങ് ടു ബി എ ടെക് അപ്ഡേറ്റ്. ലൈഫിൽ പ്രൈവസി ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ദെൻ ആ ഒരു പ്രൈവസി കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഇൻ ആർ ഹാൻഡ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ടെക് ലോകം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത് സെർച്ച് സർവീസസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഗൂഗിൾ സെർച്ചും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത നമ്മുടെ ലൊക്കേഷൻസ്, യെസ്, നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്ന ലൊക്കേഷൻസ് ഒക്കെ തന്നെ സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഈ ടാബ് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട, സെർച്ച് സർവീസസ് ഹിസ്റ്ററി. ഇത് കൂടാണ്ട് തന്നെ ജനറേറ്റീവ് AI ആൻസേഴ്സ് ആൻഡ് ഓൾസോ റെക്കോർഡിംഗ് ട്രാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ തന്നെ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ജനറലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആഡിങ് ഓൺ ടു ദ ഹിസ്റ്ററി, ഈ കാര്യങ്ങൾ മാത്രമല്ല ഗൂഗിൾ ലെൻസിൽ സെർച്ച് ചെയ്യുന്നത്, സെർച്ച് എഞ്ചിൻ ക്വസ്റ്റ്യൻസ്, ലൈവ് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ്, ഇതൊക്കെ നമ്മൾ ഒരു ചോദ്യമായിട്ട് സെർച്ച് എഞ്ചിനിലേക്ക് എത്തിക്കുമ്പോൾ അതൊക്കെ തന്നെ സേവ് ആവുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഓഫ് ചെയ്യാനുള്ള വഴിയും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. സെർച്ച് സർവീസസ് ഹിസ്റ്ററി ഓഫ് ചെയ്താൽ മാത്രം മതി. ബട്ട് ദെൻ ഐഡിയലി ഇത് ചിലപ്പോൾ ഓണായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ടെക് ടോക്കിൽ അങ്ങനെ ദേ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നോട്ട് ജസ്റ്റ് ഫിസിക്കലി ബട്ട് ഓൾസോ മെന്റലി. 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സിനോ 91.7.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Let's play football.
0: Football Mania.
2: പോർച്ചുഗലിലെ ഒരു ചെറിയ ദ്വീപിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി മാറുക എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും ത്യാഗവും ചേർന്ന് പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം കരുതിയ ഓരോ നിമിഷത്തിലും അദ്ദേഹം കൂടുതൽ ശക്തനായി മടങ്ങി വന്നു. അവൻ കഴിഞ്ഞുവെന്ന് വിമർശകർ എഴുതിയപ്പോൾ ഗോൾ വലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തി. ഇനി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഗോളുകൾ നേടി. വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അയാളെ നിങ്ങൾ എഴുതി തള്ളുന്നിടത്താണ് അയാൾ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ഈ ലോകകപ്പിലും കണ്ടത് ആ കാഴ്ച തന്നെയാണ്. ഈ ലോകകപ്പിലെ ഓരോ റൊണാൾഡോ സെക്കൻഡുകളും മനോഹരമായി ആസ്വദിക്കാം. ഇനിയും ഒരു ഇതിഹാസം ഇതുപോലെ പിറക്കില്ലെന്ന ഉറപ്പോടെ.
1: Let's play football.
0: Football Mania. You are

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 എഫ് എം എൽ 917 ഈവനിങ്സ് ഇൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ജനറൽ അപ്ഡേറ്റിലേക്കാണ്. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലൈക്സ് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ, പ്രത്യേകിച്ച് ഖത്തർ ഇൻ ആൻഡ് അറൗണ്ട് എല്ലാ ഫ്രൈഡേയ്സും സാറ്റർഡേയ്സും ഒക്കെ ചുറ്റിക്കറങ്ങാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലുസൈൽ ഭാഗത്തേക്ക് പോകാനുള്ള ആ ഒരു മെട്രോയുടെ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ടൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആസ് ഐ മെൻഷൻ ബിഫോർ, ജൂൺ 26 മുതൽ ജൂലൈ 5 വരെ നമുക്ക് ട്രാം സർവീസസ് ടു ലുസൈൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഓൾട്ടർനേറ്റ് സർവീസസ് അവൈലബിൾ ആണ് ടു ഗോ ടു ലുസൈൽ, ആൻഡ് ദാറ്റ് വിൽ ബി ദ മെട്രോ ലിങ്ക് ബസ് സർവീസസ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ കാണാനായിട്ട് സാധിക്കും. ഹോപ്പ്ഫുള്ളി ഉടൻ തന്നെ സർവീസ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ലക്തഫിയ സ്റ്റേഷനിൽ നിന്നും തർഫത്ത് സൗത്ത് സ്റ്റേഷൻ വരയ്ക്കും നമുക്ക് സർവീസസ് ഉണ്ടാവും, ബട്ട് ബസ്സസ് ആയിരിക്കും അവൈലബിൾ. ഇതൊക്കെ കൂടാണ്ട് മെട്രോ ലിങ്ക് സർവീസസ്, മെട്രോ എക്സ്പ്രസ് ആൻഡ് ഒരു അഡീഷണൽ റൂട്ട് M154 കൂടി ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി എല്ലാ മെട്രോ സ്റ്റേഷൻസിലും തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മാപ്പും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് തന്നെ കോൾ സെന്ററിലേക്ക് 105 എന്ന നമ്പറിലേക്ക് ലേറ്റസ്റ്റ് സർവീസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. 105 ആണ് നമ്പർ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Hi, this is Manjuma.
4: Hi, this is Manjuma.
3: You are listening to 91.7, Qatar's favorite radio station, Radio Suno. Radio.

0: Enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 400-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Sinner 91.7 FML 917 Evenings. ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം എനിക്കും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ദെൻ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു ഫ്രേഗ്രൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈക്കബിൾ ആയിട്ടുള്ള ആ ഒരു ഫ്രേഗ്രൻസ് ാണ് എന്ന് ചോദിച്ചപ്പോ തന്നെ ഒത്തിരി പേര് ലാവെൻഡർ എന്നുള്ള മണത്തിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദേർ ഇസ് എ ഹിഡൻ റീസൺ, വേറെ ഒന്നുമല്ല. ലാവെൻഡർ പൊതുവേ നമുക്ക് റിലാക്സേഷനും അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു മണമാണെന്നുള്ളത് എക്സ്പേർട്സ് സയന്റിസ്റ്റ് ഒക്കെ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇവൻച്വലി ഇനി തൊട്ട് നമ്മൾ റൂം ഫ്രഷ്നേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ലാവെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ലാവെൻഡർ ഫ്രേഗ്രൻസ് രാത്രി സമയത്തേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കിടക്കുന്നതിന് മുമ്പ് റൂമിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ദിസ് വുഡ് ബി ദ ബെസ്റ്റ് ഇൻ ദ ഓപ്ഷൻ. അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബി പറയുന്നു. ഐ നോ എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മാച്ച്. യെസ്, ഖത്തറിന്റെ മാച്ച് എന്നുണ്ട്. ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയായിരിക്കും. 10 ആവാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് കാണാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ മോൾ ഓഫ് ഖത്തറിലേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് സ്ട്രീമിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കണ്ട് ആസ്വദിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കുറച്ച് ജാങ്കോ ആയിട്ട് തിരിച്ചു വരാം. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ദേ 917 ഈവനിങ്സിൽ നിന്നും ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ നാളെ പാക്കലാം. സി യു ഓൾ ടുമോറോ. അൺടിൽ ദെൻ, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്. സി യു ഓൾ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: Doctor on air. Doctor on air. Brought to you by Naseem Surgical and Medical Center.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
1: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133. 917 evenings.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
9: Just feel like you're home.
10: Unjiri kannulla pennalle.
11: Hi guys, this is Nikki Galrani here.
12: You're listening to
11: Radio Suno 91.7 FM. Kete kete kootu kooda.
13: Radio Suno 91.7.

0: suno 91.7 FM Qatar's favorite radio station
1: action
2: mona dinesha adimoham aanu adimoham
1: horror tanikku pogan anuvada illa or drama
3: ente kudumbam ente swargaraji
1: ishta genre idanengilum ivide to get ready Radio Suno Cinematic Universe Matinee Mashup Nyayar Mudal Vyadam Vare Uchchaki 2 Mani Mudal
4: Brought to you by Safari World Class Shopping Experience Doha Qatar And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ
6: Hi, this is Suhasini.
7: You're listening to
6: Radio Suno 91.7 കേട്ട് കേട്ട് കൂട്ടുകൊടാം

0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നമസ്കാരം, ഞാൻ സുന്ദർ സന്തോഷ്.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

Suno 91.7 FM, Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: सुनो 91.7 FM
1: Qatar's favorite radio station. Radio सुनो।